നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 26, ജൂലൈ 10, വെള്ളിയാഴ്ച. ആദ്യമായി സുപ്രഭാതം.

നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പരിഭവങ്ങൾ കുറവാണ് എന്ന് പറയാറുണ്ട്. അവന് പരിഭവങ്ങൾ ഇല്ലാതെ വരും. ഒരു നല്ല ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ ഞാൻ കാണുന്നുണ്ട്. യഹൂദ പ്രമാണികൾ യേശുതമ്പുരാനെ ബന്ധിക്കുകയും അവനെ ശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഗെത്സമനൻ തോട്ടത്തിലെ ഒരു സംഭവം. അതിനു തൊട്ടു മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, എന്നാൽ അവരാവട്ടെ ഉറങ്ങിപ്പോയി. ഗുരു അതിതീവ്രമായ വേദനയോട് രക്തം വിയർത്ത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബലിയാകുന്നതിന്റെ ആ ക്രിയയിലേക്ക് ഒരുങ്ങുന്ന വേളയിൽ ശിഷ്യന്മാര് ഉറങ്ങുകയാണ്. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് ആണയിട്ട് പറഞ്ഞ പത്രോസ് പോലും ഉറങ്ങിപ്പോയി. ഈ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ പരിണിത ഫലം എന്താണ്? യേശുതമ്പുരാനെ പടയാളികൾ പിടിക്കുന്നു. പിടിക്കാനായിട്ട് സത്യത്തിൽ യേശു അനുവദിക്കുന്നില്ല. വചനം പറയുന്നത് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നു, നസ്രായനായ യേശുവിന്. അപ്പോൾ യേശു പറയുന്നു, അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് വാളും വടിയുമായിട്ട് ഒരു കൊലപാതകയെ പോലെ എന്നെ പിടിക്കാനായിട്ട് വരുന്നത്? അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരമേൽപ്പിക്കുകയാണ്. കാരണം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള ഒരു യാഗം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന യേശു കർത്താവ് അതിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല, തന്നെ തന്നെ സന്തോഷത്തോടുകൂടി ഭരമേൽപ്പിക്കുകയാണ്. എന്നാൽ പത്രോസ് ചെയ്ത എന്താണ്? ഉറങ്ങിയ പത്രോസ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഉറങ്ങിയ പത്രോസിന് എന്താ സംഭവിക്കുക? പത്രോസ് വാളെടുക്കുകയാണ്, വെട്ടുകയാണ്. സേനാധിപന്റെ ഭൃത്യന്റെ ചെവി ഭേദിച്ചു പോയി. വാളെടുക്കുക എന്നത്, വെട്ടുക എന്നുള്ളത്, അപകടം ഉണ്ടാക്കുക എന്നുള്ളത് ഉറങ്ങുന്നവരുടെ ശൈലിയാണ്. പ്രാർത്ഥിക്കാതെ ദൈവീകത ഹൃദയത്തിലും മനസ്സിലും ഇല്ലാതെ വരുമ്പോൾ അറിയാവുന്ന ഒരേ ഒരു പ്രയോഗം വാളിൻ്റേതാണ്, മുറിപ്പെടുത്തുന്നതിൻ്റേതാണ്. അത് കുടുംബത്തിലാവാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവാം, സഹോദരങ്ങൾ തമ്മിലാവാം, സമൂഹത്തിലാവാം, എല്ലായിടത്തും മുറിപ്പെടുത്തുന്ന വാക്കുകൾ, മുറിപ്പെടുത്തുന്ന ശൈലികൾ, അവയൊക്കെ ഉണ്ടാകുന്നത് പ്രാർത്ഥന കുറയുന്നത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലും ദൈവീകത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ വലിയവനായ, നമ്മുടെ കാര്യങ്ങൾ താല്പര്യമുള്ളവനായ ആ ദൈവത്തിൽ ആശ്രയം വെക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥമായ പ്രാർത്ഥന ഇല്ലാതാവും. അധര വ്യായാമങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്, അതിൻ്റെ കൊഴുപ്പിൽ അന്തരാത്മാവിൻ്റെ പരിവർത്തനം മറന്നുപോകുന്നു എന്ന് പറയട്ടെ. നാം നമ്മുടെ മനംമാറ്റം സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. എളുപ്പമായതിനെയാണ് നമ്മൾ പുൽകുന്നത്. ബാഹ്യമായ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ നമ്മൾ അഭിരമിക്കുന്നു. വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു. വെളിച്ചം ദുഃഖമാണ്, തമസാണ് സുഖപ്രദം. പ്രാർത്ഥന നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കും, പരിഭവങ്ങൾ ഇല്ലാതാക്കും. നമ്മളുടെ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്ക് തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 11:00 ഡയമണ്ട് ഡയലോഗ്സ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 ട്രെൻഡിംഗ് വൺസ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7 മണിക്ക് സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9 മണിക്ക് കരിയർ കോമ്പസ്, 9:30 നീലാമഴ, 10 മണിക്ക് സ്വീറ്റ് ഡ്രീംസ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3-ാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ജിസിസി വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11-ദിവസത്തെ പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എം പിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എം പിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻ വർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ.പി. അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങളെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3 തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. IG അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100-ലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് KJയന്ത് MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവമുള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു.

0: എപിജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ എംടെക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എംപിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: லட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോൺ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം ദാ ഇവിടെ കണ്ണു തുറന്നിരിക്കുകയാണ്. എന്തായാലും ജൂലൈ മാസത്തിലെ 10-ാം തീയതിയോട് ദാ നമ്മളിങ്ങനെ ഈ ഒരു ഫ്രൈഡേ മോർണിംഗിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ദിവസം എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സ് ആരംഭിക്കുമ്പോൾ കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0469273033 ആൻഡ് വാട്സപ്പിലൂടെയും നിങ്ങളുടെ ആശംസകളൊക്കെ അറിയിക്കുക കേട്ടോ. വാട്സപ്പ് ചെയ്യുന്ന നമ്പർ 9495730333. ഈ ജൂലൈ മാസത്തിൽ 10-ാം തീയതി ഈ വെള്ളിയാഴ്ച എന്താണ് പ്രത്യേകതയുള്ളത് എന്നറിയണ്ടേ? ഇന്നത്തെ ദിവസം നമ്മളോട് ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പല സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആചരിക്കുന്നത് ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടാണ്. മനസ്സിലായോ? അതായത് ഇന്ന് നമ്മൾ ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ആചരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കൂടുതലും ആശ്രയിക്കുന്ന ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജം, എനർജി എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങളായിരിക്കുമല്ലോ. ഇപ്പം നമ്മൾ

0: ഈ ഒരു ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ മറക്കണ, ഇന്ന് ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ എല്ലാവിധ എന്താ പറയുക സ്പെഷ്യൽ ഡേയ്സിനും നല്ലൊരു ആശംസ ആദ്യം തന്നെ ഞാൻ ഇവിടെ തരാണ്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കോളർ, ഹലോ,
1: ഗുഡ്
0: മോർണിംഗ്. ഇതാരാണ്?
1: അജയ്കുമാർ.
0: അജയ്കുമാർ ചേട്ടൻ, എന്നാ ഉണ്ട് വിശേഷം?
1: കൊച്ചുമകളുടെ ബർത്ത്ഡേ ആണ്.
0: ആവണിക്കുട്ടിയുടെ ആണോ?
1: അല്ല, അക്ഷര അഭിലാഷ്
0: ആണ്. അക്ഷരകുട്ടിയുടെ, ഓക്കെ. എന്നിട്ട് എന്തേ ബർത്ത്ഡേ കാര്യം? എന്തേ ആണ്? ഓക്കെ, എന്തായാലും എണീക്കുമ്പോ നല്ലൊരു ആശംസ അതാ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ അക്ഷരക്കുട്ടിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാം. ഓക്കെ ഏട്ടാ. ഓക്കെ ഏട്ടാ, അപ്പൊ എന്തായാലും ആശംസ കൊടുത്തേക്കാട്ടോ. ആണല്ലേ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിച്ചു വിളിക്കാം, ആശംസകളൊക്കെ അറിയിച്ചേക്കാട്ടോ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മളെ ആവണിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് അക്ഷരക്കുട്ടിയുടെ പിറന്നാളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും അക്ഷരക്കുട്ടിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ അതാ ഇവിടെ റേഡിയോ മാക്ഫാസിന്റെ വകയായിട്ട് ഞാൻ നൽകുകയാണ്. എന്റെ ഇന്നത്തെ ദിവസം ഒരുപാടൊരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ, ഒരുപാടൊരുപാട് സന്തോഷം ആ മോൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ പിറന്നാൾ അടിച്ചു വിളിക്കാൻ സാധിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ്, ഞാൻ പൊടിയാടിയെന്ന് പുഷ്പ.
0: പുഷ്പ ചീച്ചി, ചായ കുടിച്ചായിരുന്നോ?
2: ചായ ഒന്നും കുടിക്കാറില്ല.
0: ചായ കുടിക്കാറില്ല, ഓക്കെ. അപ്പൊ എന്താണ് ആശംസ?
2: വെള്ളം കുടിക്കും.
0: ആണ്, നല്ല ശീലമാണ്. എണീക്കുമ്പോ തന്നെ വെള്ളം കുടിക്കാന്ന് പറയുന്നത് നല്ല ശീലം തന്നെയാ.
2: അതെ.
0: ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
2: മോളെ, ഇന്ന് ഞങ്ങളുടെ കാതോരം കുടുംബത്തിലെ മുത്തുമണി നദീറായ്പയുടെ രണ്ടാമത്തെ മകൻ ഇർഷാദ് മോന്റെ ബർത്ത്ഡേ ആണ്. മോന്, എന്റെ എന്റെ കുടുംബത്തിന്റെയും ജന്മദിനാശംസകൾ നേരുന്നു. ഈശ്വരൻ ദീർഘായുസ്സും ദീർഘായുരാരോഗ്യസൗഖ്യത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ആ കുടുംബത്തിന്. പിന്നെ ഞങ്ങൾ മലപ്പുറത്ത് പോയിരുന്നത്
0: ആണ്. ഓക്കെ, എന്നോട് ദീപചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം.
2: അടിച്ച് വിളിച്ച് ഞങ്ങള് ഞങ്ങൾ അന്ന് പോയത് അത്ര നന്നായി. ഇപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അല്ലേ, അതീവ ജാഗ്രതയാണെന്നൊക്കെ പറയുന്നു. മഴ കാറ്റൊക്കെ.
0: ഓക്കെ ചേച്ചി, എന്തായാലും നമുക്ക് ആശംസ കൈമാറാട്ടോ.
2: അതെ, തീർച്ചയായിട്ടും. മുളപ്പിന്നെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഒപ്പം മോൾക്കും.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇന്ന് വിളിക്കുക. അങ്ങനെ ഇവിടെ അടുത്തൊരു ജന്മദിനാശംസയാണ് എത്തിയിട്ടുള്ളത്. എന്താ പറയുക, നദീർത്തയുടെ മകൻ ഇർഷാദ് ജന്മദിനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും നല്ലൊരു പിറന്നാൾ ആശംസ അതാ ഇവിടെ ചേച്ചിയുടെ വകയായിട്ട് നൽകുകയാണ്. അപ്പം ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, അടിപൊളിയായിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്നും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
3: ഗുഡ് മോർണിംഗ്. അമൃതമോളെ,
0: ചമ്മിപ്പോയി. അവർണയാണേ, ആത്മജ ചേച്ചി,
3: എന്തോ
0: എന്നുണ്ട് വിശേഷം? ചായ കുടിച്ചോ?
3: ചായ കുടിച്ചില്ല.
0: ചായ കുടിച്ചില്ല, അപ്പൊ ഒരു ആശംസ പറഞ്ഞിട്ട് ഇനി ചായ കുടിക്കാം.
3: അതെ,
0: എന്താണ് ആശംസ?
3: ആശംസ, ഞങ്ങളുടെ കാതോരം കുടുംബത്തിൽ മുത്തുമണി നദീർത്തയുടെ ഇളയ മോൻ, രണ്ടാമത്തെ മോൻ ഇർഷാദിന്റെ ബർത്ത്ഡേ ആണ്. മോനെ, ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ ഒരു ആയിരം ജന്മദിനാശംസകൾ നേരുന്നു. ആരോഗ്യ സൗഖ്യവും കൊടുത്ത് എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് അതോറും കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. റേഡിയോ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. മറ്റെല്ലാ കൂട്ടുകാർക്കും, മോൾക്കും, അമൃതയ്ക്കും, ദീപക്കുട്ടിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേരുന്നു.
0: താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മൾ വിളിച്ചത് ആത്മീയ ശേഷിയായിരുന്നു. അപ്പൊ വീണ്ടും ആശംസ വന്നിരിക്കുന്നത് നദീർത്തയുടെ മോനാണ്, രണ്ടാമത്തെ മോന്. അപ്പൊ വീണ്ടും ഒരു പിറന്നാൾ ആശംസ ഞാനവിടെ കൈമാറാണ്. അപ്പം ആത്മീയ ശേഷിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, യെസ്.

0: സനിൽ ചേട്ടൻ, ഗുഡ് മോർണിംഗ്.
1: എന്നാണ്ട്
0: വിശേഷം?
1: തോന്നുന്നു.
0: അപ്പൊ എന്താണ് ആശംസ?
1: എന്റെ ഫ്രണ്ട് രാജേഷ് ചേട്ടൻ്റെ ലക്ഷ്മി ചേച്ചിയുടെ വെഡിങ് ഞാനോ തിരുവിതാമത്തെ രണ്ടുപേരും ഒരാൾ നേഴ്സും ഒരാള് മരുന്നിന്റെ ഒക്കെ ഏജന്റ് ആണ്. മക്കൾ മരുന്ന്
0: അങ്ങനെ
1: ജോലി വർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. അവർക്ക് രണ്ടുപേർക്ക് മുമ്പിൽ തിരുവിതാമത്തെ വെഡിങ് ആനിവേഴ്സറി വിഷയത്തിൽ പിന്നെ
0: രാജേഷും ലക്ഷ്മിയും അല്ലേ?
1: ആ രാജേഷും
0: ലക്ഷ്മി.
1: പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അജയകുമാർ ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ലാവണിക്കുട്ടി.
0: അല്ല, ആവണിക്കുട്ടിയുടെ അനിയത്തിക്കുട്ടിക്ക്.
1: ആ അനിയത്തിക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. പിന്നെ നദീറത്താലെ മോനും ബർത്ത്ഡേ വിഷയത്തിലായിരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അപ്പൂസിനും അമൃതക്കാരത്തിക്കുട്ടിക്കും ദീപൂസിനും നല്ല ഡേ വിഷ്.
0: ഓക്കെ ചേട്ടാ, ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ.
1: ഞങ്ങളുടെ ചാൻസ് ഗ്രൂപ്പിനും വീണയ്ക്കും നമ്മുടെ ജലറാണിക്കും എല്ലാവർക്കും
0: എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തെങ്കിലും അനിൽ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുള്ളത്. ചേട്ടന്റെ ഫ്രണ്ട് രാജേഷ് ചേട്ടന്റെ അതുപോലെ തന്നെ ലക്ഷ്മി ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ആദ്യം തന്നെ നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പം ചേട്ടൻ പറഞ്ഞ ബാക്കി എല്ലാവർക്കും നല്ലൊരു ആശംസയും കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അൻസാർക്ക കണ്ടുപിടിച്ചി.
2: ഗുഡ് മോർണിംഗ്.
0: എന്നാണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? നല്ല വർത്താനം. എന്താണ് രാവിലത്തെ ആശംസ?
2: എല്ലാവർക്കും നല്ലൊരു വിശ്വസ ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും എല്ലാവർക്കും ഒരു നന്മ വരുന്ന ദിവസമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം.
2: ഓക്കെ, ഗുഡ് മോർണിംഗ്.
0: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അൻസാറിക്കായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം എല്ലാവർക്കും ഭംഗിയുള്ളൊരു ദിവസം ആയിരിക്കട്ടെ എന്നാണ് ആശംസിച്ചിരിക്കുന്നത്. അതുപോലെ ഇക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം പാചക റാണി നദീറത്തയുടെ നദീറത്ത പുത്തനത്താണി, ഓക്കെ, രണ്ടാമത്തെ പുത്രൻ ഇർഷാദിന് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനം. പി വി മുഹമ്മദ് വടക്കേ വാവനൂർ മുഹമ്മദ് ഗിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ ഒരു പിറന്നാൾ ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. ഇനി എന്തായാലും അടുത്തൊരു കോളർ ഉണ്ട്, ആ കോളിലേക്കും കൂടി പോയിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. സിന്ധു ചേച്ചി,
3: എന്താ?
0: ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും പേരിപ്പം കാണാതെ പഠിക്കുന്നുണ്ട്. യെസ്, എന്താണ് ഇന്നത്തെ ആശംസ?
3: എന്നെ പിടിക്കാൻ പെട്ടെന്ന് അറിയാമല്ലോ.
0: അതെ, ചക്കരക്കുട്ടി കേട്ടാ മതി, പെട്ടെന്ന് കിട്ടും.
3: എനിക്ക് 3 ചക്കരക്കുട്ടിമാരുണ്ട്.
0: ആണല്ലേ? അയ്യോ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
3: ഇന്ന് എന്റെ പ്രിയപ്പെട്ട നദീർത്തയുടെ മകൻ ഇഷാദ് മോന്റെ പിറന്നാളല്ലേ. ഞാനിന്ന് ലീവാണ്, ഉറക്കം വരുന്നു, എഴുന്നേറ്റ് വന്നപ്പോ ഇതാ കേൾക്കുന്നേ. അപ്പൊ മോനെ ദുരേശിയുടെ വക നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഒത്തിരി ഒത്തിരി നാളെ നദീർത്തയുടെ കൂട്ടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് നടക്കട്ടെ എന്ന് വീരപ്പനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ചക്കരക്കുട്ടി സുഖമായിട്ടിരിക്കുന്ന?
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖല്ലേ?
3: അതെ, ഭയങ്കര മഴയാടാ.
0: ആണല്ലേ, മഴയാണ് ഇപ്പൊ മിക്കവരുടെയും പ്രശ്നം.
3: ആ, ഇന്ന് ഭയങ്കര മഴ.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ കൊടുത്തേക്കട്ടോ.
3: എന്റെ സൗഹൃദവാണി കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഇനിയും ബർത്ത്ഡേ ഉള്ളവർക്കും വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും, ഞാൻ കേട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന്, അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. എന്റെ ചക്കരക്കുട്ടിക്ക് നല്ലൊരു ദിവസമായിരുന്നു.
0: ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും സിന്ധു ചേച്ചിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സ്നേഹത്തോടെയാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി വിളിക്കുമ്പോൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ലൊരു ആശംസ. അന്ന് അതീർത്തയുടെ മോനും ആശംസ വന്നിട്ടുണ്ടായിരുന്നു, അതും ഞാനിവിടെ കൈമാറുകയാണ്. ഇനി നമുക്കൊരു ചെറിയ പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം വളരെ വേഗമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് എന്റെ കൂടെ മറ്റൊരാളുണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ് ലില്ലിക്കുട്ടി ചേച്ചി.
1: അതെ അതെ,
0: എന്നാണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു?
1: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു മോളെ.
0: മഴയൊക്കെ എങ്ങനെയുണ്ട്?
1: മഴ ഇങ്ങനെ രാവിലെ, ഇന്ന് മഴ പെയ്യുന്നില്ല ഇതുവരെ, മുടിക്കെട്ടി കിടക്കുന്നത്.
0: കുഴപ്പമില്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ?
1: എല്ലായിടത്തും അങ്ങനെയാണ് നല്ല മഴയാണെന്ന് പറയുന്നത്, പക്ഷെ ഇവിടെ മഴ പെയ്യുന്നില്ല ഇതുവരെ.
0: ഓക്കെ.

0: അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്നത്തെ ആശംസ നമ്മുടെ നദിരത്തേത് മോന് തന്നെ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ നദിരത്തേടെ പൊന്നു മോന്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ജനത്തിന് ആശംസകൾ നേരുന്നു. ഒരുപാട് വർഷം സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ ആയുസോടെ ജീവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു മോളെ. അതുപോലെ നദിറത്തേക്കും അവർക്ക് രണ്ടുപേർക്കും അവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ രാവിലെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഇനി വിളിക്കുന്നവർക്കും ഇതുവരെ വിളിച്ചവർക്കും ഇനി വിളിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർക്കും എല്ലാം അവരുടെ എല്ലാ ആശംസകൾക്കും ഞങ്ങൾക്കും പങ്കുചേരുന്നു. അപ്പോ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശുദ്ധനെ എല്ലാവർക്കും നേരുന്നു മോളെ.
0: ഓക്കെ ചേച്ചി, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ, പ്രത്യേകിച്ച് മോൾക്കും.
0: താങ്ക് യു ചേച്ചി, ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്.
1: കുട്ടിക്ക് കൊടുത്തേക്കണം.
0: പിന്നെന്താ കൊടുത്തേക്കാം? ഇപ്പൊ തന്നെ കൊടുത്തേക്കാട്ടോ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും ലില്ലി കൂടി ചേച്ചിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി പറഞ്ഞ എല്ലാ ആശംസയും ഞാൻ ഇവിടെ കൈമാറുകയാണ്. ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ആൻഡ് അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
2: കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല വിളിച്ചത്.
0: ആണ്, കുമാരി ചേച്ചി. അയ്യോ, എനിക്കിപ്പൊ ആള് മാറി. ഞാൻ ശ്യാമള ചേച്ചി ആണോന്ന് ചോദിക്കാൻ വരുമായിരുന്നു. സാരില്ല, എന്തായാലും ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ചായ കുടിച്ചോ? ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
2: കുട്ടിയുടെ മോന്റെ ബർത്ത്ഡേ അല്ലേ. ആ മോന് നല്ലൊരു ആശംസയും പ്രാർത്ഥനയും, പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും, മോക്കും നമ്മുടെ അക്സസിലെ എല്ലാവർക്കും, പിന്നെ എന്റെ മോനും അവന്റെ കൂട്ടുകാർക്കും അവരുടെ ഓഫീസും നല്ലതായിട്ട് പോകാനും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവൾക്കാരനൊക്കെ ചെയ്തത് എനിക്ക് വിഷമം. പിന്നെ അവർക്ക് അവർക്ക് എല്ലാവർക്കും ഒരു നല്ല ആശംസ, അവർക്ക് നല്ല വാർത്ത കിട്ടാനും, പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മോനും ചേട്ടന്റെ ഒരു വിവരവും കിട്ടുന്നില്ല. പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മള് വലിയേച്ചി വിളിക്കുന്നുണ്ട്. ചേച്ചിക്കും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും, എല്ലാവരും പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി അത് ആശംസ.
0: എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
2: ഓക്കെ
0: ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് കുമാരി ചേച്ചി ആയിരുന്നു. ചേച്ചി പറഞ്ഞ എല്ലാത്തിനും നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്കറിയാലോ സെയിം ടൈപ്പിലുള്ള ആശംസയാണ് വരുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും ഞാനായിട്ട് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ കുമാരി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്റെ മകന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. നെയിം അഥർവ്. അപ്പൊ ഒന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയ ചേച്ചി ആണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ജയ ചേച്ചി മോന് നല്ലൊരു പിറന്നാൾ ആശംസ അതാ ഇവിടെ നിന്ന് നൽകുകയാണ്. എഴുമറ്റൂരുള്ള ജയ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും മോന് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ, ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ, ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് കാലം ആ അമ്മയുടെ പൊന്നു മോനായിട്ട് കൂടെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഒരിക്കൽ കൂടി നല്ലൊരു പിറന്നാൾ ആശംസ തരികയാണ് കേട്ടോ. ആൻഡ് അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗീത ചേച്ചി. യെസ്, കണ്ടുപിടിച്ചു. ഇന്ന് ഞാൻ എല്ലാരെയും കണ്ടുപിടിക്കുന്നുണ്ട്. അതെ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
3: ഇന്നത്തെ ആശംസ ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ദിവസം ഞങ്ങളുടെ കാതോരം കൊടുത്തിട്ടുണ്ട്. സുന്ദരി കുട്ടിയായ പാചകറാണി ഞങ്ങളുടെ നദീകര കുട്ടിയുടെ മകൻ ഇഷാദ് മോന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇന്നലെ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരുന്നു, റേഡിയോ വിളിച്ചില്ലേല് നിങ്ങളുടെ പ്രാർത്ഥന മതിയെന്ന്. അപ്പൊ ഇഷാദ് മോനെ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. മഹാദേവന്റെ പ്രത്യേകിച്ച് എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും.
0: അതുപോലെ
3: പിന്നെ ആദ്യം ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ പറഞ്ഞായിരുന്നു, കൊടിയാടി
0: നമ്മുടെ ആവണിക്കുട്ടിയുടെ അനിയത്തി.
3: അതെ അതെ, ദീപമോള് പറഞ്ഞായിരുന്നു ഒരു ആശംസ പറയുന്നതിനുള്ള. അങ്ങനെ റേഡിയോ വിളിച്ചപ്പോ ഒരാൾ മാത്രം പറയും, മറ്റൊരാൾ പറഞ്ഞിരുന്ന വിഷമല്ലേ. അപ്പൊ ആ കുഞ്ഞിനോട് ഇരുന്നത് ആശംസ
0: കേട്ടോ.
3: അപ്പൊ അവരുടെ മൊത്തം എന്റെ പാചകക്കാർക്കും എന്റെ എല്ലാ റേഡിയോക്കാർക്കും നല്ല ഒരു ശുഭദിനം.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കേ, ചേച്ചി വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ഗീത ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ആൻഡ് ഇനി നമുക്കൊരു മെസ്സേജിലേക്ക് പോകാനുണ്ട് കേട്ടോ. വിജി ചേച്ചി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് ഇവിടെ നമുക്ക് പതിവ് പോലെ തന്നിട്ടുണ്ട്. വിജി ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഹായ് മോളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഉഷാദാസ് വാഴപ്പള്ളി. ആദ്യം തന്നെ എൻ്റെ മക്കൾക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു. വിവാഹ വിവേക് ആൻഡ് ശില്പ, ഇവർക്ക് ഇന്നലെ ഒരുപാട് പേര് വിഷസ് പറഞ്ഞു. എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. സന്തോഷം. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇനി ഇന്ന് പിറന്നാൾ ആൻഡ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നദീർത്തയുടെ മോന് ഇർഷാദിന് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഉഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉഷ ചേച്ചിയുടെ ഈ ഒരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. അപ്പം ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നമസ്കാരം അപർണ ചേച്ചി, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നദീർത്തയുടെ മകൻ ഇർഷാദ് ഏട്ടന് ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ചിറക്കടവിൽ നിന്ന് ആകാശും ആദിത്യനും. അപ്പം എന്തായാലും ആകാശ് മോൻ്റെയും ആദിത്യൻ്റെ മോൻ്റെയും ഈ ഒരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. ഒപ്പം രണ്ടുപേർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സുലൈ ചേട്ടനാണ്. വാക്കുകളിലെ എളിമയും ശുദ്ധിയും മാന്യതയും ഉയർന്ന സംസ്കാര സമ്പന്നതയാണ് വിളിച്ചോതുന്നത്. സംസാരത്തിലുള്ള സംസ്കാരമാണ് ഏറെക്കുറെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ മൂല്യം അളക്കുന്നത്. സാഹചര്യത്തിനനുസരിച്ച് മിതവും ദൃഢവുമായി സംസാര ശൈലി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്റെ വാക്കുകൾ തന്നെയാണ് ഒരാളുടെ ശത്രുവിനെയും മിത്രത്തെയും സൃഷ്ടിക്കുന്നതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ശുഭദിനം നേരുന്നു സുലൈ അനിക്കോട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
4: നമസ്കാരം അപർണ കുട്ടി, ഞാൻ വീണയെ വിളിക്കുന്നത്.
0: ആ വീണ ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? ആശംസ പറഞ്ഞു വന്ന
4: പിന്നെ ഇന്ന് എനിക്ക് പറയാൻ, നമ്മുടെ അക്ഷരക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ?
0: അതെ.
4: ഒത്തിരി സ്നേഹത്തോടെ ആ കുഞ്ഞുമോൾക്ക് ഹൃദയം നിറഞ്ഞ ഒരു പിറന്നാളിന് ആശംസകൾ വീണ ശേഷിയുടെ വക നേരുന്നു. കഴിഞ്ഞ ദിവസം ആവണിക്കുട്ടിയുടെ ആയിരുന്നു.
0: ആവണിക്കുട്ടിയുടെ അച്ഛൻ മേട ആവണിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു.
4: ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ കുഞ്ഞിന് ഹൃദയം നിറഞ്ഞ പിറന്നാളിന് ആശംസകൾ നേരുന്നു. അപ്പൊ ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വീണ ചേച്ചി ആയിരുന്നു. അപ്പൊ അക്ഷരക്കുട്ടിക്കാണ് ഇവിടെ ആശംസ വന്നിരിക്കുന്നത്. അക്ഷരക്കുട്ടിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ ഒരിക്കൽ കൂടി വീണ ചേച്ചിയുടെ വക ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഒരിക്കൽ കൂടി ഞാൻ നൽകുകയാണ്. ഇനി നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഒരു പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരില്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്തേ മോളെ, ഒത്തിരി നേരം വിളിക്കുന്നു.
0: ആണ് വിജയമ ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? എന്തുണ്ട്?
1: നല്ല മഴ മക്കളെ.
0: നല്ല മഴയാണോ? ആണ് ഓക്കെ. അപ്പൊ വേഗ ആശംസ പറഞ്ഞു.
1: ആശംസ നമ്മുടെ പാചകറാണിയും മലപ്പുറത്തിന്റെ പാചകറാണിയും നമ്മുടെ റേഡിയോ മാസ്റ്റേഴ്സിന്റെ പ്രിയങ്കരിയുമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ പ്രിയപ്പെട്ട നദീറക്കുട്ടിയുടെ പൊന്നു മോൻ ഇഷാദ് മോന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ആരോഗ്യവും എല്ലാവരും സൗഭാഗ്യങ്ങളും നൽകിയിട്ട് വിദേശത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ അജയകുമാറിന്റെ കൊച്ചുമോൾ അക്ഷരക്കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. നല്ല കുഞ്ഞായിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി നല്ല കുഞ്ഞായി വളർന്നു വരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് പിറന്നാള് വെടിഞ്ഞാനേശ്വരി ഒക്കെ നടത്തുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. പിന്നെ നമ്മുടെ എല്ലാവർക്കും പിന്നെ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവിധ സൗഖ്യങ്ങളും നേരുന്നു. മോൾക്കും അമൃതക്കുട്ടിക്കും ജീവക്കുട്ടിക്കും മറ്റുള്ള എല്ലാവർക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. നമ്മുടെ അനിൽ പറഞ്ഞവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിജയം ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചേച്ചിയുടെ ആശംസയും നമ്മളോട് അറിയിച്ചിരിക്കുകയാണ്, അത് ഞാനിവിടെ കൈമാറുകയാണ്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ് അപർണ, മഴ തുടങ്ങിയോ മാക്ഫാസ്റ്റിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അപർണ. അമൃത, ദീപ, റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ദീപുചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദീപുചേട്ടനും നല്ലൊരു ദിവസം ഞാനും നേരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളൂസേ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ഉള്ള അക്ഷര മോൾക്ക് നദീരത്തിയുടെ മോനും അതുപോലെ തന്നെ ജയയുടെ മോനും മറ്റ് ബർത്ത്ഡേക്കാർക്കും 1000 ജന്മദിന ആശംസകൾ നൽകുന്നു. അനിൽ പറഞ്ഞവർക്ക്, വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും അതുപോലെ തന്നെ നല്ലൊരു ആശംസ അറിയിക്കുന്നു. മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് മോൾക്കും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ഫ്രണ്ട്സിനും, റേഡിയോ ഫാമിലിക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്
0: സിറാജ് ഏട്ടൻ.
2: അതെ, ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും നിദീർത്താന്റെ മോനെ ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് മറ്റ് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
0: ഇന്ന് നമ്മുടെ അക്ഷരക്കുട്ടിയുടെയും അതുപോലെ തന്നെ അഥർവ് കുട്ടന്റെയും പിറന്നാളാണ്.
2: ആണോ? എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു ആശംസ അറിയിക്കണം, കൂടെ അപർണവൾക്കും.
0: താങ്ക് യു ചേട്ടാ. ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുള്ളത് സിറാജ് ചേട്ടനായിരുന്നു. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അടുത്തൊരു എന്താ പറയാ, അടുത്തൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. രാജൻ മുത്തൂർ. രാജൻ ചേട്ടൻ, എന്താണ് ആശംസ?
3: പിന്നെ അക്ഷയക്കുട്ടി വേറൊരാളെ
0: വീടും
3: കുടുംബത്തിന് നല്ലൊരു ആശംസ. പിന്നെ അനിൽ വായ്പൂര് പറഞ്ഞില്ലേ, അനിലിനെ വിളിക്കട്ടെ, നല്ലൊരു ആശംസ.
0: അതെ, നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അങ്ങനെ രാജൻ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാജൻ ചേട്ടനെ ഇവിടെ ആശംസ അറിയിച്ചിരിക്കുകയാണ്. ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ഗുഡ് മോർണിംഗ് മോളെ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അജയകുമാർ ചേട്ടന്റെ ചെറുമകൾക്കും പിറന്നാൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആത്മീയ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് അമൃത കാർത്തിക, ഞാൻ ഉണ്ടപ്ലാവിൽ നിന്നും രാജമ്മ അജയകുമാർ. ഇന്ന് എന്റെ മകന്റെ മകളുടെ അമ്മയുടെ പിറന്നാളാണ്. അക്ഷര എന്നാണ് പേര്. അവർക്ക് അവൾക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. പിന്നെ നദീർത്തിയുടെ മകനും പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും രാജമ്മ ചേച്ചിയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അക്ഷരക്കുട്ടിക്ക് വീണ്ടും പിറന്നാൾ ആശംസ ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് ഞാനിവിടെ കൈമാറുകയാണ്. നദീർത്തിയുടെ മോനും വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരിക്കൽ കൂടി രാജമ്മ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടോ, അമൃതയല്ല അപർണയാണ് ഞാനിവിടെ. ഓക്കെ, അടുത്തൊരു കോളറിൻ്റെ ആരാണെന്ന് നോക്കാം. ഓ, കോൾ ഡ്രോപ്പായി. അപ്പം എന്തായാലും വിളിക്കുന്ന സമയത്ത് റേഞ്ചുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കരുപ്പെടുന്ന സല്ലാപം ഗ്രൂപ്പിലെ അഡ്മിൻ. നദീറയുടെ മകന് ജന്മദിന ആശംസകൾ, അതോടൊപ്പം സൗഹൃദവാണിയുടെ എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷംസുദ്ദീൻ ഒക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തത്, ഗുഡ് മോർണിംഗ് മോളെ, നദീർത്തിയുടെ മകൻ 1000 ജന്മദിനാശംസകൾ. കൂടാതെ കാതോരം ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രേഖ സത്യൻ, രേഖ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും ആശംസകൾ. അപർണക്കുട്ടി, ദീപക്കുട്ടി, അമൃതക്കുട്ടി ആശംസകൾ. മിനി റെജി നല്ലൊരു ഗുഡ് മോർണിംഗ് പിക്ചർ മെസ്സേജ് വായിച്ചിട്ടുണ്ട് കേട്ടോ. മിനി ചേച്ചിക്ക് നല്ലൊരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഇല്ല, കോൾ ഡ്രോപ്പായി. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് അപർണ, ഇന്ന് ബർത്ത്ഡേ ഉള്ള അജയന്റെ മോൾ അക്ഷരയ്ക്കും ജയുടെ മോൻ അധർവിനും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും എപ്പോഴും. ലക്ഷ്മി പ്രിയ ചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ രണ്ട് കുഞ്ഞുമക്കൾക്കും നല്ലൊരു ബർത്ത്ഡേ ആശംസ ഞാനും ഇവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയ പാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിലെ രണ്ട് കുട്ടീസിന്റെ പിറന്നാളാണ് എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഒരു കുട്ടിപ്പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നവർന്ന് പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറേ ഓടാനുണ്ട്, ഒരുപാട് മെസ്സേജ് പെൻഡിംഗ് ആണ്. നമുക്കൊന്ന് ഓടിയിട്ട് വരാം. ചിലപ്പോഴൊക്കെ എല്ലാം മനസ്സിലാക്കിയാലും ഒന്നും മനസ്സിലാകാത്തതുപോലെ മിണ്ടാതിരിക്കുക തന്നെയാണ് ബുദ്ധി. എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കേണ്ടതില്ല, എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടതുമില്ല. ചില ബന്ധങ്ങൾ നിലനിർത്താൻ ചിലത് കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും. കാരണം ശരിയെന്നത് തെളിയിക്കുന്നതിലും വിലപ്പെട്ടതാണ് ചിലപ്പോൾ മനസമാധാനവും ബന്ധങ്ങളും. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സമീറ കരുവാരക്കുണ്ട്, സമീറത്തേക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്, ഞാൻ ഓമനക്കുട്ടൻ.
0: ഓമനക്കുട്ടൻ ചേട്ടൻ, എന്താണ് ആശംസ?
1: ഇന്നത്തെ ആശംസ ഋസാദുമാണ്. നദീർ മറ്റേ കുട്ടിയുടെ മോന് ഋസാദിനുണ്ടാണ്. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാജുവിനും സാജൻ കോഴഞ്ചേരി
0: എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ വിളിച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഓടുന്നത്, വേറെ ഒന്നും വിചാരിക്കേണ്ട. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം, എന്നാൽ അവയെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. സ്നേഹപൂർവ്വം ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട് നാരായണ ചേട്ടനാണ്. ചേട്ടൻ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഷീബ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇവിടെ അടിപൊളി മഴയാണ്. ഞങ്ങളുടെ സല്ലാപം ഗ്രൂപ്പ് അഡ്മിൻ നദീറ മലപ്പുറത്തിന്റെ മോൻ ഇർഷാദിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒരു കിടക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവജിജിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും ഇങ്ങോട്ട് തരുവാണ്. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, നദീറത്തയുടെ മകൻ ഇർഷാദ് മോന് ഹാപ്പി ബർത്ത്ഡേ വിഷ് അറിയിക്കുന്നു. അതുപോലെ തന്നെ കാതോരൻ സുന്ദരിമാർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജി ചേച്ചിയാണ്, ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. ലജു ഇവിടെ നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ചേച്ചിയാണ്, ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. ലജു ഇവിടെ നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ലോഡാകുന്നില്ല. ഓക്കെ, നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തിരിച്ചു തരുവാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമ്മുടെ ലേഖ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് മോളെ, ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ഉഷ ചേച്ചിയുടെ മക്കൾക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച അധർ മോനും അക്ഷര മോൾക്കും ഇർഷാദ് മോനും ആശംസകൾ നേരുന്നു. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലേഖ ചേച്ചി. ലേഖ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ആശംസയും ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തത് ഒരു വലിയ മെസ്സേജാണ്, നമുക്കൊന്ന് പോയി നോക്കാം. സൗഹൃദങ്ങൾ ഒരു നിധിയാണ്, അവയെ നമ്മളായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും കൂടെ ഉണ്ടാകണം, താങ്ങും തണലുമാകണം. കാരണം ആ സൗഹൃദമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, വിശേഷ ദിവസമുള്ള എല്ലാ കാതോരം കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ. അതുപോലെ തന്നെ വേൾഡ് മലയാളി ഹോം ഷെഫ് മലപ്പുറം ഗ്രൂപ്പ് അഡ്മിൻ, ഞങ്ങളുടെ ദിൽഷാനയുടെ ജന്മദിനമാണ്. ഒത്തിരി സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഗ്രൂപ്പിലുള്ള എല്ലാ സ്നേഹ സൗഹൃദങ്ങളുടെയും ആശംസകൾ. അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടിയുണ്ട്. ഇന്ന് എൻ്റെ രണ്ടാമത്തെ മകൻ ഇർഷാദ് മോൻ്റെ ജന്മദിനമാണ്. പ്രാർത്ഥനയോടെ, ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞങ്ങൾ എല്ലാവരുടെയും ആശംസകൾ നേരുന്നു. അക്ഷരമോൾക്കും പ്രാർത്ഥനയോടെ ആശംസകൾ. മോൻ ആശംസകൾ പറഞ്ഞ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മുത്തുമണികൾക്കും ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ സ്നേഹാശംസകൾ. ഒത്തിരി സന്തോഷം. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ആശംസ കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നദീർത്തയാണ്. ഓക്കെ, അപ്പം എന്തായാലും നദീർത്തയ്ക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ. ഈ ഒരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തൊരു മെസ്സേജ് നമ്മുടെ സുരേഷ് ഏട്ടൻ, നല്ലൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ്. നമസ്കാരം, ഞാൻ സുരേഷ് ഓതറ, നദീർത്തയുടെ മകൻ. 1000 ജന്മദിന ആശംസകൾ നേരുന്നു. മോഹനൻ ചേട്ടനും വിജയം ചേച്ചി, റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും അപർണയ്ക്ക് നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുലഭ ചേച്ചി നല്ലൊരു പിക്ചർ മെസ്സേജ് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്.

0: ഓൾമോസ്റ്റ് എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കവർ ചെയ്തു. അനിൽ ചേട്ടൻ, നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ഹായ് അപർണക്കുട്ടി, ഗുഡ് മോർണിംഗ്. എഴുമറ്റൂറുള്ള ജയ് ചേച്ചിയുടെ മോന് ഹാപ്പി ബർത്ത്ഡേ. ദീപക്കുട്ടി, അമൃത കാർത്തികക്കുട്ടി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കവർ ചെയ്തു. കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ആരുടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഓട്ടത്തിനിടയിൽ കാണാതെ പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ മെസ്സേജ് എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. തുടർന്ന് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്‌ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ സ്പോർട്സ് കോട്ടയിൽ ആളില്ല. പ്ലസ് വൺ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ടയിൽ സീറ്റുണ്ടായിട്ടും അപേക്ഷകർ കുറവ്. സ്പോർട്സ് കോട്ടയിലുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് പട്ടിക പുറത്തുവരുമ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് 3514 സീറ്റുകളാണ്. ആകെ 351 പേരാണ് സ്പോർട്സ് കോട്ടയിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലഭിച്ചത്. അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്ലസ് വൺ പ്രവേശനം തുടങ്ങി. ഇന്ന് വൈകുന്നേരം 4 മണി വരെ പ്രവേശനം നേടാം. 3865 സീറ്റുകളിൽ സ്പോർട്സ് കോട്ടയിലുണ്ടെങ്കിലും യോഗ്യരായത് 387 അപേക്ഷകർ മാത്രമാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉള്ളത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം എല്ലാ ജില്ലകളിലുമായി 3514 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. 401 സീറ്റുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും പ്രവേശനം നേടണമെന്നും സ്പോർട്സ് കോട്ടയിലെ അവസാന അലോട്ട്മെന്റാണ് ഇതെന്നും ഹയർ സെക്കൻഡറി ജോയിന്റ് രജിസ്ട്രാർ അറിയിച്ചു. ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ ജനറൽ സീറ്റുകളായി കണക്കാക്കി അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് തിങ്കളാഴ്ച വരെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും. മഴ സാധ്യത വർദ്ധിപ്പിച്ച് ഗുജറാത്ത് മുതൽ വടക്കൻ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ തീരദേശ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. കോറോ ഹെൽത്ത് ചർച്ച ഇന്ന്. കോറോ ഹെൽത്ത് കമ്പനി ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ നിർണായക ഉന്നതതല ചർച്ച വെള്ളിയാഴ്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, ഉമാ തോമസ് MLA എന്നിവരും ജില്ലാ ലേബർ ഓഫീസ് ലേബർ സെക്രട്ടറി രാവിലെ 11 എറണാകുളം കളക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ കോറോ ഹെൽത്ത് അധികൃതർ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന 136 വർഷം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണ അപകട സമയം ഇരു പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലായിരുന്നു എന്നത് ഭാഗ്യമായി. വ്യാഴാഴ്ച രാവിലെ 11:10 ഗോപുരം പിളർന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്കും റെയിൽവേ വൈദ്യുതി ലൈനിലേക്കും അവിടെ നിർത്തിയിട്ടിരുന്ന കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറിന്റെ സമീപത്തേക്കും പതിച്ചത്. ഉച്ചയ്ക്ക് 2:05 പുറപ്പെടേണ്ട ട്രെയിനായിരുന്നു. സാധാരണ 12:30 ഈ വണ്ടിയിൽ കയറാനായി യാത്രക്കാർ വന്നിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഗോപുരത്തിന്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചത്. അപകടമുണ്ടായ ഉടൻ തന്നെ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിലെ വൈദ്യുതി ലൈൻ വിച്ഛേദിക്കുകയും തീവണ്ടി ഗതാഗതം ഒരു മണിക്കൂറിലേറെ നേരം പൂർണ്ണമായി നിലക്കുകയും ചെയ്തു. നിലവിൽ ട്രെയിനുകൾ 4-ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയാണ് കടന്നുപോകുന്നത്. 1, 2, 3 പ്രവർത്തിക്കുന്നില്ല. തകർന്ന ഗോപുരത്തിന്റെ അവശിഷ്ട ഭാഗങ്ങൾ ഏറെ പണിപ്പെട്ടെങ്കിലും പൊളിച്ചു നീക്കാൻ ആയില്ല. മറ്റൊരു വാർത്തയിലേക്ക്. അറസ്റ്റിന് കാരണം എഴുതി നൽകണോ? സുപ്രീംകോടതി. അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് കാരണം എഴുതി നൽകണമെന്ന നിബന്ധന വിഷയത്തിൽ ശാലിൻ ബെഞ്ച് വിട്ടേക്കുകയാണെന്ന് സുപ്രീംകോടതി അറിയിച്ചു. അറസ്റ്റ് മെമ്മോയിൽ വകുപ്പ് തെറ്റായി എഴുതിയതിനെ മാത്രം അറസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നയിച്ച ഹണിമൂൺ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്‌ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഹായ്, ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്താണ് കേൾക്കുന്നത്. കൂടെയുള്ളത് ദീപ. രാവിലെ തന്നെ നല്ല പോസിറ്റീവായി ഹാപ്പിയായി ഇരിക്കുകയാണോ, അതോ രാവിലെ തന്നെ കുറേ നെഗറ്റിവിറ്റി ഇങ്ങനെ തലയിൽ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണോ? അങ്ങനെയും ചില ആളുകളുണ്ട്, സ്വയം എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് ഉള്ള സന്തോഷം കളയും, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് നടക്കുകയും ചെയ്യും. എങ്കിലിപ്പോൾ വിഷമങ്ങളൊക്കെ എല്ലാം മാറ്റി വേണം ഒരു ഹാപ്പി ഫേസിലേക്ക് വരാൻ. ചില ആളുകൾക്ക് എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് കളറില്ല, അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാവുമല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ ഭംഗിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിറം കുറവാണ്, തടി കൂടുതലാണ്, പൊക്കം കുറവാണ്, മൂക്കിന് നീളം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞും ഓർത്തുമൊക്കെയുള്ള എന്തെങ്കിലും വിഷമങ്ങളിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഒരു പാട്ടൊക്കെ കേട്ട് ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷം വന്നല്ലോ അല്ലേ. സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ഘടകത്തെ കുറിച്ച് എന്നു മുതലാണ് ഓരോ മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ നമുക്ക് തന്നെ മാർക്കിടാൻ തുടങ്ങിയത്. കുട്ടിക്കാലത്ത് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് കവളിൽ കറുത്ത പൊട്ടൊക്കെ കുത്തി നമ്മുടെയൊക്കെ അമ്മയുടെ സുന്ദരിയെന്നും സുന്ദരനെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു അപകർഷതാബോധത്തിന്റെ ഒരു ഭാരം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വളരും തോറും അമ്മയുടെ സുന്ദരനും സുന്ദരിയും എല്ലാം അപ്രത്യക്ഷരാകുന്നു അല്ലേ. കേട്ടോണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

ചില സമയത്ത് എത്ര ഒരുങ്ങിയാലും മതിയാകാതെ, അല്ലെങ്കിൽ ഒരുങ്ങാൻ പോലും മനസ്സില്ലാതെ, സ്വന്തമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള അപകർഷതാബോധവും പേറി നമ്മൾ ആരുടെയൊക്കെയോ പിറകിൽ ഒളിക്കുകയല്ലേ. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കൂടി ആയപ്പോൾ അത് കൂടി. കാരണം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മുന്നിൽ വരുന്ന സെലിബ്രിറ്റികളുടെ തിളങ്ങിയ മുഖവും പെർഫെക്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ കരുതുന്നതെല്ലാം സൗന്ദര്യത്തിന്റെ ബിംബങ്ങളായി മനസ്സിൽ പതിയും. പിന്നെ അത് വെച്ച് താരതമ്യപ്പെടുത്തും. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും 1000 തവണ നമുക്ക് ആലോചിക്കേണ്ടി വരും, അതും നമ്മുടെ സ്വന്തം ഫോട്ടോ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പാട്ട് കേൾക്കാം അല്ലേ. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും മുഴുമുത്തലേക്ക് ഇങ്ങനെ തിരികെത്തി നിൽക്കുകയാണ്. ഒരാൾ ഏറ്റവും ഭംഗിയുള്ളതാവുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരാളെ നേരിടാൻ പഠിക്കുമ്പോൾ. കാണാൻ ഭംഗിയില്ലെന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ട് പലപ്പോഴും ബോഡിഷെയിം ചെയ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിൽ പോലും അയ്യേ എന്ന് മനസ്സിലെങ്കിലും നമ്മളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇതാണെന്ന് ധൈര്യമായി വെളിപ്പെടുത്താൻ അവരെ കാണിക്കുന്ന ധൈര്യം പോലും ഇല്ലാത്തവരാണ് ഈ കളിയാക്കുന്നവർ. അവരവരെ തന്നെ സ്നേഹിക്കാൻ പരാജയപ്പെട്ടവരുമായിരിക്കും. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ തന്നെ പെർഫെക്റ്റ് എന്ന വാക്കിൽ തന്നെ 1000 ഇംപെർഫെക്ഷൻസ് ഉണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില മാറ്റങ്ങളുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഏറ്റവും പ്രയാസമുള്ള കാര്യവും അത് തന്നെയാണ്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നതേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്ന ഒന്നല്ല. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ എത്തുമ്പോൾ ഓരോ കാര്യം ചെയ്യുന്നതിലും നിങ്ങൾ ഹാപ്പി ആണോ എന്ന ചോദ്യം സ്വയം ചോദിച്ചു തുടങ്ങും. അവിടെ വെച്ചാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്. തീരുമാനങ്ങളിൽ, വസ്ത്രങ്ങളിൽ, നിലപാടുകളിൽ തുടങ്ങി ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ സ്വയം സ്നേഹിക്കുന്നതിലൂടെ അതുവരെ ഉണ്ടാവാത്ത ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ളവരായി തീരും. എന്തായാലും അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാവരും ഭംഗിയുള്ളവർ തന്നെയാണല്ലേ. അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ സ്വയം ഒരു ബോധ്യമുണ്ടാക്കുക. ഇന്നത്തെ മുഴുമുത്തിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പരിഭവങ്ങൾ കുറവാണ് എന്ന് പറയാറുണ്ട്. അവന് പരിഭവങ്ങൾ ഇല്ലാതെ വരും. ഒരു നല്ല ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ ഞാൻ കാണുന്നുണ്ട്. യഹൂദ പ്രമാണികൾ യേശുദമ്പുരാനെ ബന്ധിക്കുകയും അവനെ ശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഗെത്സമനൻ തോട്ടത്തിലെ ഒരു സംഭവം. അതിനു തൊട്ടു മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, എന്നാൽ അവരാവട്ടെ ഉറങ്ങിപ്പോയി. ഗുരു അതിതീവ്രമായ വേദനയോട് രക്തം വിയർത്ത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബലിയാകുന്നതിന്റെ ആ ക്രിയയിലേക്ക് ഒരുങ്ങുന്ന വേളയിൽ ശിഷ്യന്മാര് ഉറങ്ങുകയാണ്. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് ആണയിട്ട് പറഞ്ഞ പത്രോസ് പോലും ഉറങ്ങിപ്പോയി. ഈ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ പരിണിത ഫലം എന്താണ്? യേശുദമ്പുരാനെ പടയാളികൾ പിടിക്കുന്നു. പിടിക്കാനായിട്ട് സത്യത്തിൽ യേശു അനുവദിക്കുന്നില്ല. വചനം പറയുന്നത് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നു, നസ്രായനായ യേശുവിന്. അപ്പോൾ യേശു പറയുന്നു, അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് വാളും വടിയുമായിട്ട് ഒരു കൊലപാതകയെ പോലെ എന്നെ പിടിക്കാനായിട്ട് വരുന്നത്? അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരമേൽപ്പിക്കുകയാണ്. കാരണം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള ഒരു യാഗം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന യേശു കർത്താവ് അതിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല, തന്നെ തന്നെ സന്തോഷത്തോടുകൂടി ഭരമേൽപ്പിക്കുകയാണ്. എന്നാൽ പത്രോസ് ചെയ്ത എന്താണ്? ഉറങ്ങിയ പത്രോസ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഉറങ്ങിയ പത്രോസിന് എന്താ സംഭവിക്കുക? പത്രോസ് വാളെടുക്കുകയാണ്, വെട്ടുകയാണ്. സേനാധിപന്റെ ഭൃത്യന്റെ ചെവി ഭേദിച്ചുപോയി. വാളെടുക്കുക എന്നത്, വെട്ടുക എന്നുള്ളത്, അപകടമുണ്ടാക്കുക എന്നുള്ളത് ഉറങ്ങുന്നവരുടെ ശൈലിയാണ്. പ്രാർത്ഥിക്കാതെ ദൈവീകത ഹൃദയത്തിലും മനസ്സിലും ഇല്ലാതെ വരുമ്പോൾ അറിയാവുന്ന ഒരേ ഒരു പ്രയോഗം വാളിൻ്റേതാണ്, മുറിപ്പെടുത്തുന്നതിൻ്റേതാണ്. അത് കുടുംബത്തിലാവാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവാം, സഹോദരങ്ങൾ തമ്മിലാവാം, സമൂഹത്തിലാവാം, എല്ലായിടത്തും മുറിപ്പെടുത്തുന്ന വാക്കുകൾ, മുറിപ്പെടുത്തുന്ന ശൈലികൾ, അവയൊക്കെ ഉണ്ടാവുന്നത് പ്രാർത്ഥന കുറയുന്നതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലും ദൈവീകത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ വലിയവനായ, നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായ ആ ദൈവത്തിൽ ആശ്രയം വെക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥമായ പ്രാർത്ഥന ഇല്ലാതാവും. അധര വ്യായാമങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്, അതിൻ്റെ കൊഴുപ്പിൽ അന്തരാത്മാവിൻ്റെ പരിവർത്തനം മറന്നുപോകുന്നു എന്ന് പറയട്ടെ. നാം നമ്മുടെ മനംമാറ്റം സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. എളുപ്പമായതിനെയാണ് നമ്മൾ പുൽകുന്നത്. ബാഹ്യമായ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ നമ്മൾ അഭിരമിക്കുന്നു, വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു. വെളിച്ചം ദുഃഖമാണ്, തമസാണ് സുഖപ്രദം. പ്രാർത്ഥന നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കും, പരിഭവങ്ങൾ ഇല്ലാതാക്കും. നമ്മളുടെ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്ക് തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ മെഡിടോക്കില് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കനാൽ പ്രൊസീജിയറിനെ കുറിച്ചാണ്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും ഹൌസ് സർജൻ ഡോക്ടർ റോഷ്ന സാബു ആണ്. അപ്പൊ ഇന്നലെ രണ്ടുപേരെയും മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
3: നമസ്കാരം ദീപ.
2: ഓക്കെ ഡോക്ടർ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും പറയണമല്ലോ. അതായത് റൂട്ട് കനാൽ പ്രൊസീജിയറിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഇൻട്രഡക്ഷൻ ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്?
3: റൂട്ട് കനാൽ ചികിത്സ അഥവാ RCT എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ആശങ്കയും ഭയവും തോന്നാറുണ്ട്. ഇത് വളരെ വേദനാജനകമായ ചികിത്സയാണോ, എന്താണ് ഈ ചികിത്സയിൽ ചെയ്യുന്നത്, എത്ര ദിവസം വേണ്ടിവരും എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ സാധാരണമായ രോഗികൾക്ക് ചോദിക്കാറുണ്ട്. എന്നാൽ പലർക്കും റൂട്ട് കനാൽ ചികിത്സയുടെ പ്രൊസീജിയേഴ്സ് വ്യക്തമായ ധാരണയില്ല. ചികിത്സ എങ്ങനെ ആരംഭിക്കുന്നു, അതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സയ്ക്ക് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നത് രോഗികളുടെ ഭയവും ആശങ്കയും കുറയ്ക്കാൻ സഹായിക്കും. അതിനാൽ ഇന്നത്തെ പരിപാടിയിൽ റൂട്ട് കനാൽ ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാം.
2: ഓക്കെ ഡോക്ടർ, അപ്പൊ റൂട്ട് കനാൽ പ്രൊസീജിയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഡോക്ടർ നമുക്ക് തന്നത്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ ബാക്കി കുറെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഡോക്ടർ റോഷനയുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റോഷന ഡോക്ടറോട് ചോദിക്കാം. അപ്പൊ ഡോക്ടർ, ഇപ്പം നമ്മളിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടു നമ്മുടെ റൂട്ട് കനാൽ പ്രൊസീജിയറിനെ കുറിച്ച്. ഇപ്പൊ ശരിക്കും ഡോക്ടർ ആദ്യം ഈ RCT എന്താണെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറയാമോ?
4: റൂട്ട് കനാൽ ചികിത്സ എന്നത് പല്ലിന്റെ ഉള്ളിലെ പൾപ്പ് എന്ന ഭാഗത്തിന് അണുബാധയോ കേടുപാടോ സംഭവിക്കുമ്പോൾ അത് നീക്കം ചെയ്ത് പല്ല് സംരക്ഷിക്കുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ചികിത്സ.
2: ഇപ്പൊ ഈ RCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ എടുക്കേണ്ടത്?
4: ആദ്യമായിട്ട് തന്നെ നമ്മൾ രോഗിയുടെ പല്ല് പരിശോധിക്കുകയും ആവശ്യമായ എക്സ്റേ എടുക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അണുബാധയുടെ വ്യാപ്തിയും റൂട്ടുകളുടെ അവസ്ഥയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും.
2: ഇപ്പം പല്ലിലൊക്കെ ഇപ്പം നമ്മൾ ഉള്ളിൽ അണുബാധ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്കിപ്പം നീക്കം ചെയ്യാനായിട്ട് സാധിക്കും?
4: ആദ്യമായിട്ട് തന്നെ രോഗിക്ക് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുകയും ഇതിലൂടെ രോഗികൾക്ക് വേദന അനുഭവപ്പെടാതെ ചികിത്സ നടത്താൻ കഴിയുകയും ചെയ്യുന്നു.
2: അതുപോലെ നമ്മുടെ പല്ലിന്റെ ഉള്ളിൽ അണുബാധ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും ഡോക്ടർ?
4: പല്ലിന്റെ മുകളിൽ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കി പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അണുബാധ ബാധിച്ച പൾപ്പ് നമുക്ക് നീക്കം ചെയ്യാം.
2: അതുപോലെ ഇപ്പൊ റൂട്ട് കനാലുകൾ, എല്ലാവരുടെയും സംശയമാണ് എങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നു എന്നുള്ളത്. അപ്പൊ റൂട്ട് കനാലുകൾ നമുക്ക് എങ്ങനെയൊക്കെ വൃത്തിയാക്കാനായിട്ട് സാധിക്കും?
4: റൂട്ട് കനാൽ വൃത്തിയാക്കാൻ നമുക്ക് പ്രത്യേക ഡെന്റൽ ഫയലുകൾ ഉപയോഗിച്ച് റൂട്ട് കനാൽ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ബാക്ടീരിയകളും അണുബാധമുള്ള കോശങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു.
2: അങ്ങനെ വൃത്തിയാക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇനിയിപ്പോ അതിനുശേഷം നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്?
4: അതിനുശേഷം റൂട്ട് കനാലുകൾ നന്നായി ഡ്രൈ ആക്കിയ ശേഷം ഗട്ടാ പർച്ച എന്ന പ്രത്യേക റൂട്ട് കനാൽ ഫില്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിറയ്ക്കുന്നു. ഇതിലൂടെ വീണ്ടും അണുബാധ വരുന്നത് തടയാൻ നമുക്ക് സഹായകമാകാം.
2: ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പം RCTയുടെ കാര്യം പറഞ്ഞു, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചികിത്സ അവസാനിക്കോ?
4: ഇല്ല ഇല്ല, സാധാരണമായി പല്ലിന്റെ മുകളിൽ ഫില്ലിംഗ് ചെയ്യുകയും പിന്നീട് പല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരു ക്രൗൺ അഥവാ ക്യാപ്പ് നൽകുകയും ചെയ്യണം.
2: ഇനിയിപ്പോ RCT ചെയ്തതിന് ശേഷം പേഷ്യന്റ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
4: ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും വായുടെ ശുചിത്വം നിലനിർത്തുകയും അതോടൊപ്പം ക്രൗൺ നൽകുന്നത് വരെ ആ പല്ല് ഉപയോഗിച്ച് കടുപ്പമുള്ള ഭക്ഷണം ചവയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്.
2: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ റൂട്ട് കനാൽ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഇത്രയും നേരം റോഷന ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരണം ഇതിനെ കുറിച്ച്. അപ്പൊ ഡോക്ടർ, എന്താണ് ഇനി നമുക്ക് ബാക്കിയുള്ള ലിസണേഴ്സിനോട് പറയാനുള്ളത്?
3: ഈ പരിപാടിയിലൂടെ റൂട്ട് കനാൽ ചികിത്സ എന്നത് സങ്കീർണമോ പേടിപ്പെടുത്തേണ്ടതുമായ ഒരു ചികിത്സ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറിച്ച് അണുബാധ ഏറ്റ ഒരു പല്ലിനെ സംരക്ഷിക്കാനുള്ള സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സാ രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓർക്കുക, പല്ല് പറിച്ചു മാറ്റുന്നതിനേക്കാൾ പല്ലിനെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ല മികച്ച ചികിത്സാ രീതി.
2: ഓക്കെ ഡോക്ടർ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മള് റൂട്ട് കനാൽ പ്രൊസീജിയറിനെ കുറിച്ചാണ് കേട്ടത്, നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജ്, ഹൗസ് സർജൻ ഡോക്ടർ റോഷന സാബു. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ മെഡിടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: കോംപ്ലക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 10 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവും അതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ മിസ് സ്മിത എസ് നായരാണ്.
2: ഞാൻ സ്മിത എസ് നായർ, മാക്ഫാസ്റ്റ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൾട്ടിയാണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം, പതിയിരിക്കുന്ന അപകടങ്ങൾ. കുട്ടികൾ ഏത് പ്രായക്കാരാണെങ്കിലും മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബുകൾ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇല്ലാത്തവർ പോലും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഫോണുകളിലോ കമ്പ്യൂട്ടറുകളിലൂടെയോ ഇത്തരം ഇടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്നതിന് സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളാണ് ഇന്ന് ഉയർന്നു വരുന്നത്. പരമ്പരാഗത കളിസ്ഥലങ്ങൾക്ക് പകരമായി ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്നതിന് നിരവധി കാര്യങ്ങളുണ്ട്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനും താങ്കളുടെ പോസ്റ്റുകൾക്ക് ലൈക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ലഭിക്കുന്നതും കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്നു. ഇതവരെ വീണ്ടും വീണ്ടും പോസ്റ്റുകൾ ചെയ്യുന്നതിനും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെടുന്ന പല വ്യക്തികളും മായയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള പക്വത കുട്ടികൾക്കുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും കർശനമായ ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കി കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായപരിധി നിശ്ചയിച്ചത്. പക്ഷേ മുതിർന്നവരുടെ ഫോണുകളോ ടാബുകളോ കുട്ടികൾക്ക് നിർബാധം ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ഇത്തരം ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ പലപ്പോഴും നോക്കുകുത്തികളായി മാറുന്ന സാഹചര്യം നിലവിലുണ്ട്. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന പല കുറ്റവാളികളും അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത്. ഇത്തരക്കാർ ആദ്യം കുട്ടികളുടെ സമപ്രായക്കാരായി നടിക്കുന്നതും ഒടുവിൽ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതും ചെയ്യുന്നു. അമിതമായി സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയ്ക്കുന്നതിനും കാരണമാകും. രാത്രി ഏറെ വൈകി മൊബൈലും സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കുട്ടികളെ ശാരീരികമായും മാനസികമായും കാര്യമായി ബാധിക്കുന്നു. പഠിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും പകരം റീൽസ്, ഗെയിംസ്, ചാറ്റിംഗ് എന്നിവർക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലേക്ക് പല വിദ്യാർത്ഥികളും എത്തിപ്പെടുന്നു. വെറും 5 മിനിറ്റ് സമയം എന്ന് മനസ്സിൽ കണ്ട് തുടങ്ങുന്നത് പിന്നെ മണിക്കൂറുകളോളം ഇത്തരം സാഹചര്യങ്ങളിൽ ചെലവഴിക്കുന്നതിലേക്ക് മാറുന്നു. സോഷ്യൽ മീഡിയയിലും മൊബൈലും അടിമകൾ ആകുന്നതിലൂടെ ഏകാഗ്രത നഷ്ടപ്പെട്ട് ഉറക്ക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ ആസക്തിയിൽ പെടുന്നത് തടയാൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൃത്യമായ ഇടപെടൽ അനിവാര്യമാണ്. ഓൺലൈൻ അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ പ്രേരിപ്പിക്കുന്നതും പതിയിരിക്കുന്ന അപകട സാഹചര്യങ്ങളെക്കുറിച്ചും സൈബർ സുരക്ഷയുടെ അനിവാര്യത്തെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കാൻ സെമിനാറുകളും സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. വ്യക്തിഗത വിവരങ്ങൾ, പാസ്വേഡുകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ അപരിചിതരുമായി പങ്കിടാതിരിക്കുന്നതിന് കുട്ടികളെ പഠിപ്പിക്കുക. ഓൺലൈനിലെ അപകട സാധ്യതകൾ ലളിതമായ ഭാഷയിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. സ്പോർട്സ്, വായന, സംഗീതം എന്നിങ്ങനെ എന്തെങ്കിലും ഹോബികളിൽ കുട്ടികൾക്ക് ഏർപ്പെടുന്നത് അവർക്ക് ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ നൽകാൻ സഹായിക്കും. റോഡ് സുരക്ഷാ നിയമങ്ങളെ പോലെ തന്നെ ഓൺലൈൻ സുരക്ഷയെ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ മാതാപിതാക്കളും മുൻകൈ എടുക്കണം. ഇന്ത്യയിൽ ഒരു കുട്ടി സോഷ്യൽ മീഡിയയിൽ ചേരുന്നതിനുള്ള പ്രായപരിധി നടപ്പാക്കിയിട്ടില്ല. എന്നാൽ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പല രാജ്യങ്ങളിലും 13 വയസ്സിൽ താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം അനുവദനീയമല്ല. പക്ഷേ ഇത്തരം രാജ്യങ്ങളിൽ മാതാപിതാക്കളുടെ മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി കുട്ടികൾ അനുവദനീയമല്ലാത്ത ദൃശ്യങ്ങളിൽ യഥേഷ്ടം കാണുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബ്രിട്ടൻ അടുത്തിടെ നടപ്പാക്കിയ ഓൺലൈൻ സുരക്ഷാ നിയമം ശ്രദ്ധേയമാണ്. പ്രസ്തുത നിയമം അനുസരിച്ച് കുട്ടികൾ സോഷ്യൽ മീഡിയയിലൂടെ അനുചിതമായ ഉള്ളടക്കങ്ങളിലേക്ക് എത്തുകയില്ല എന്ന് ഉറപ്പാക്കേണ്ട ചുമതല ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾക്കുണ്ട്. ഇതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. കുട്ടികളുടെ ചാറ്റുകളുടെ സ്വഭാവം ഫോട്ടോ സ്കാൻ ചെയ്യുന്നിടത്തോളം മറ്റും ഇത് സാധ്യമാകും. ഇത്തരം കർശനമായ നിയന്ത്രണങ്ങളിലൂടെ അശ്ലീലം, ചൂതാട്ടം, അക്രസക്തമായ ഉള്ളടക്കൽ എന്നിവ അടങ്ങിയ സൈറ്റുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കും. ഫലപ്രദമായ പ്രായ പരിശോധന ഉറപ്പാക്കേണ്ടത് സോഷ്യൽ മീഡിയകൾ പരാജയപ്പെട്ടാൽ 18 മില്യൺ പൗണ്ടാണ് പിഴയായി അടയ്ക്കാൻ നിയമത്തിൽ പറയുന്നത്. സമാനമായ ഇത്തരം കർശനമായ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയാൽ നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ ലോകത്ത് പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കും.
1: കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവും പതിയിരിക്കുന്ന അപകടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കരിയർ കോമ്പസിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മക്ഫാസ്റ്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ മിസ് സ്മിത എസ് നായരാണ്. മാഡത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്നും വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: ആചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കഥകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ.പി. അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയിട്ട് വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാര് വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡിജിപിമാരുടെ യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദുകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണമനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൌണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
0: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണ സജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 ടീമുകൾ സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 ടീമുകൾ കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാലോ ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
0: അടുത്ത 2 ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് 2 മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂക്കാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, സിഇഒ ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
2: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഓർ ദൂസരാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവൽ ഏക് ഖേൽ നഹീ ലേക്കിൻ ഏക് സാജാ ജുനൂൻ ഹൈ ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ ആജ് യഹാ കേവൽ ഖേൽ കി ഖുശി ഹൈ ഹമാരി മിത്രതാ കി ഗർമജോഷി ഹൈ ഓർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ തൊഴിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈദ്യുതി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ഹരി ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6-ന് വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
1: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6-ന് നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2-ാം സെമിയിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469 നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,00,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ADGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
7: 1 o'clock.
8: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
6: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
9: നമ്മൾ കേരളീയരുടെ പരമ്പരാഗത നാലുമണി പലഹാരങ്ങളിൽ ഒന്നാണ് ഇലയട എന്ന് പറയുന്നത് അല്ലേ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിൽ ഇന്ന് മാമ്പഴം കൊണ്ടൊരു ഇലയടയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് ദീപ. സാധാരണയായിട്ട് ചക്ക കൊണ്ടും നേന്ത്രപ്പഴം കൊണ്ടൊക്കെയാണ് നമ്മൾ അട തയ്യാറാക്കാറുള്ളത്. പക്ഷെ ഈ പഴുത്ത മാങ്ങ ചേർത്ത് തയ്യാറാക്കുന്ന അടയുടെ രുചി വളരെ വ്യത്യസ്തമാണ്. പിന്നെ നമുക്കറിയാം മാമ്പഴം വെച്ചിട്ടുള്ള ഇലയട എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതും ഉണ്ടാവും. അധികം ആർക്കും അറിയാൻ പറ്റാത്ത, എന്നാൽ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന രുചിയേറിയ മാമ്പഴ ഇലയട. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്: പഴുത്ത മാങ്ങ അരച്ചത്, അതൊരു 2 മാങ്ങ അരച്ചതെടുക്കുക. ശർക്കര 1/4 kg, തേങ്ങാ ചിരക്കിയത് 1/2 മുറി, ഏലക്ക ചതച്ചത് 5 എണ്ണം, അരിപ്പൊടി 3 കപ്പ്, റവ അത് 1 കപ്പ്, നെയ്യ് 1 teaspoon. ഇത്രയാണ് നമ്മുടെ മാമ്പഴം വെച്ചിട്ടുള്ള ഇലയടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്: പഴുത്ത മാങ്ങ അരച്ചത് 2 മാങ്ങയുടേത്, ശർക്കര 250 g, തേങ്ങാ ചിരക്കിയത് 1/2 മുറി, ഏലക്ക ചതച്ചത് 5 എണ്ണം, അരിപ്പൊടി 3 കപ്പ്, റവ 1 കപ്പ്, നെയ്യ് 1 teaspoon. ആദ്യം നമ്മൾ ഈ അരിപ്പൊടിയും റവയും അരച്ച മാമ്പഴവും ഇതിലേക്ക് നെയ്യും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളം ചൂടുവെള്ളം കുറേശ്ശെ ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. അപ്പൊ ആദ്യത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിനുള്ള മാവ് നമ്മൾ ശരിയാക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി, റവ, ഈ മാമ്പഴം അരച്ച ആ പേസ്റ്റ്, അതിലേക്ക് നെയ്യും കൂടി ചേർത്തിട്ട് കുറച്ചുപ്പും കൂടി ചേർത്തിട്ട് ഇളം ചൂടുവെള്ളം വേണം നമ്മൾ ഇതിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചു വെക്കുക. ഇനി തേങ്ങയും ശർക്കരയും ഏലക്കയും ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റിവെക്കുക. വാഴയിലയിലോ വട്ടയിലയിലോ ഏതാണോ നമ്മൾ ഇലയുടെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണോ അതിൽ മാവ് പരത്തിയിട്ട് നടുക്ക് ഈ മാറ്റിവെച്ച തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് ഇല മടക്കി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ വേവിക്കുക. ഏകദേശം ആയെന്ന് തോന്നുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ രുചിയേറിയ മാമ്പഴം കൊണ്ടൊരു ഇലയട തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് തന്നെയാണ്. പക്ഷെ മാമ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആർക്കും മനസ്സിലാവില്ല നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാമ്പഴം വെച്ചിട്ടാണ് ഇലയട ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ 4 മണി പലഹാരത്തിനൊക്കെ നമ്മൾ ഈ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിലൊക്കെ നല്ലതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇലയട. അത് മാമ്പഴം വെച്ചിട്ടുള്ള ഇലയട. ഈ മാമ്പഴമൊക്കെ തിന്നാൻ മടിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതൊരു സീക്രട്ട് ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: സമയം

ഹായ് ഹലോ, സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ നേരത്ത് എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിൽ തന്നെ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങൾക്കുള്ള ഒരു സൂത്രപ്പണിയാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്, അത് പറയാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജി അപർണ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫേസിന് ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഭംഗി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്, അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും ഇതിന് ഒരുപാട് ഐറ്റംസ് വേണമെന്ന്. വേണ്ട, നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റംസ് മാത്രം മതി. അടുക്കളയിലേക്ക് ചെന്ന് അമ്മ കാണാതെ നല്ലൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റി വെച്ചോ, അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. അപ്പോ നല്ല വൃത്തിയുള്ളൊരു ബൗൾ എടുക്കുക, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇടുക. ഇനി വെള്ളം ചേർക്കാതെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കഴുകി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ചലിക്കുക. നല്ല പേസ്റ്റ് പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ച് തുടച്ചു മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്, ഇനി പാർലറിൽ പോയിട്ട് ചെയ്യാനായിട്ട് സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനൊപ്പം നിങ്ങൾക്ക് തൈരും കൂടി ആഡ് ചെയ്ത് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി തൈരൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല, അതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമല്ല, തൈര് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിൽ ഒരു ചെറിയ എണ്ണമയം പോലെയൊക്കെ തോന്നുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces, take onion, cut small pieces, put chini chatti, put it in the adupu, put some coconut oil, put some kadugamanis, little karivepillas, kaduvara. Take vegetables, put it in. Little chili powder, little balli powder.
1: എന്റെ പൊന്നിയേച്ചി ഇങ്ങനെ കറിയാവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
2: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്, കറി റെഡി, ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപ.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. നമ്മള് ഇന്ന് കേൾക്കാൻ പോകുന്ന പാട്ടുകൾക്കെല്ലാം ഒരുപാട് പ്രത്യേകതകളുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും അടിപൊളിയാണെങ്കിലും മമ്മൂക്ക ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങൾ കുറച്ച് സ്പെഷ്യൽ ആണല്ലേ. അത്തരത്തിൽ മമ്മൂക്ക ഡാൻസ് ചെയ്ത് തകർത്തിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് തുറുപ്പ് ഗുലാനിലെ പിടിയാന സോങ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാട്ടിലൂടെ നമ്മൾ ഇന്നത്തെ ആ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിലൂടെ കേട്ടു തുടങ്ങാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നീ പിടിയാന പിടിയാന ഞാൻ

അങ്ങനെ മമ്മൂക്ക ഡാൻസ് ചെയ്ത് തകർത്ത പാട്ടുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മമ്മൂക്ക ഡബിൾ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു, അണ്ണൻ തമ്പി. ഇതിലും മമ്മൂക്ക ഡാൻസ് ചെയ്യുന്നുണ്ട്, ആ ഒരു പാട്ടും ഹിറ്റാണ്. അപ്പോ അണ്ണൻ തമ്പിയിലെ ആ ഒരു ഡാൻസ് നമ്പർ നോക്കി കേട്ടാലോ. ദാ വരുന്ന പാട്ട്, കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ മമ്മൂക്ക ഡബിൾ റോളിലെത്തിയ അണ്ണൻ തമ്പി എന്ന മൂവിയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ മമ്മൂക്ക വീണ്ടും ഡബിൾ റോളിലെത്തിയ മറ്റൊരു മൂവിയിലെ പാട്ട് കേട്ടാലോ. മായാ ബസാർ എന്ന മൂവിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ഇതിൽ നല്ലൊരു സോങ് ഉണ്ട്, സുന്ദരി എന്ന സോങ്. അപ്പൊ ആ ഒരു പാട്ടാണ് ഭയങ്കര രസമായിട്ട് നമ്മുടെ മമ്മൂക്ക ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

മമ്മൂക്ക ഡാൻസ് ചെയ്തിട്ടുള്ള അടിപൊളി പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ മാസ് മൂവി ആയിട്ടുള്ള പോക്കിരി രാജ എന്ന മൂവിയിലെ സോങ് ആണ് കേട്ടോ. ഈ ഒരു മൂവിയിൽ ആ കല്യാണ തലേ ദിവസം ഒരു അടിപൊളി സ്റ്റെപ്പൊക്കെ ആയിട്ട് മമ്മൂക്ക ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ട്. കേട്ടില്ലേ എന്റെ കള്ള ചെറുക്കന്റെ കല്യാണം എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. പൃഥ്വിരാജും മമ്മൂക്കയും ഈ ഒരു പാട്ടിൽ അടിപൊളിയായിട്ടാണ് ഡാൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട്.

അങ്ങനെ നമ്മൾ മമ്മൂക്ക ഡാൻസ് കളിക്കുന്ന പാട്ടുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. നമ്മളിപ്പോ ഓൾറെഡി മമ്മൂക്കയുടെ മായാ ബസാർ എന്ന മൂവിയിലെ ഒരു പാട്ട് കേട്ടു. എന്നാൽ ഇതേ മൂവിയിലും മറ്റൊരു പാട്ടിലും മമ്മൂക്ക തകർത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. എസ് എൽ എസ് എൽ ആയി നീ നീ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ആണ്, നല്ല രസമുള്ള ഡാൻസ് ആണ് ഇതിൽ കാണാനായിട്ട്. അപ്പൊ എന്തായാലും അടിപൊളി സോങ് ആണ്, നമുക്കൊന്ന് കേട്ടാലോ. അവരുന്ന് പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 കാട്ടുകാർക്ക് കൂട്ടായി.

0: അഭിനയിച്ച മൂവിയിലെ പാട്ടുകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെറും പാട്ടുകളല്ല, മമൂക്ക അടിപൊളി ഡാൻസ് നമ്പർ ഇട്ടിട്ടുള്ള പാട്ടുകൾ. അപ്പൊ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ, കാഴ്ച എന്ന മൂവിയിൽ ഒരു അടിപൊളി പാട്ടുണ്ട്, നമ്മുടെ മണിച്ചേട്ടനൊക്കെ പാടിയിട്ടുള്ള പാട്ട്, കുട്ടനാടൻ കായലിലെ എന്ന് തുടങ്ങുന്ന പാട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഓണക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ ഒരു പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു കായലിന്റെ സൈഡിലൊക്കെ പോയിരിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നതും ഈ ഒരു പാട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പാണ്ടന്ന
0: ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

മമ്മൂക്ക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റെപ്പ് മലയാളികൾക്ക് മുൻപിലേക്ക് അവതരിപ്പിച്ച ഒരു പാട്ട്. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. താപ്പാന എന്ന മൂവിയിലെ വാനം പാടി സോങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന ഒരു പാട്ടാണ്, എങ്കിലും ഇതിന്റെ ആ ഒരു ലൈൻ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇടയിൽ ഒരു പോർഷൻ എത്തുമ്പോൾ ഒരു സ്റ്റെപ്പുണ്ട്, അതാണ് ഈ ഒരു പാട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി ആ ഒരു പാട്ട് കേട്ടാലോ. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: മമ്മൂക്ക ഡാൻസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പാട്ട് മാനേ മധുര കരിമ്പൻ. ഈ ഒരു പാട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആകുന്നത് അല്ലെ? കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്, കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. മമ്മൂക്ക ഡാൻസ് ചെയ്ത് തകർത്തിട്ടുള്ള മലയാള സിനിമയിലെ പാട്ടുകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഗ്രാമഫോണിൽ നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് മാനേ മധുര കരിമ്പ് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പോ ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് വോളിയം കൂട്ടി വെച്ചോ, അടിപൊളി പാട്ടാണ്. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മധുര കരിമ്പ്, മലർത്തേനെ മദനക്കുഴമ്പ്.

0: மானே மதுர கரிம்பு மலர்த்தேனே மதன குழம்பு.
1: മമ്മൂക്ക ഡാൻസ് ചെയ്ത് തകർത്ത് സിനിമയിലെ പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് എനിക്ക് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ വെറുതെ പോയാൽ ശരിയാവില്ലല്ലോ, ലാസ്റ്റ് ഒരു അടിപൊളി പാട്ടും കൂടി നിങ്ങൾക്ക് തരുകയാണ് കേട്ടോ. ജോണി വാക്കർ എന്ന മൂവിയിലെ ആ ഒരു പാട്ടില്ലാതെ എങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. ശാന്തമീ രാത്രിയിൽ എന്ന് തുടങ്ങുന്ന പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, അതിലെ ഡാൻസ് സ്റ്റെപ്പും ഒരു രക്ഷയില്ല. ഇതേ ഡാൻസ് സ്റ്റെപ്പ് നമ്മുടെ ലാലേട്ടൻ തുടരുമെന്ന മൂവിയിൽ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രസമുള്ള പാട്ടാണ്. അപ്പൊ ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

കൊച്ചി. നമസ്കാരം, റേഡിയോ മെക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റസിഡന്റ് ഡോക്ടർ

0: അബീന പൈസ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. നമുക്കറിയാം ഈ കാലഘട്ടത്തില് ആളുകളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് മെന്റൽ ഹെൽത്ത് ഇല്ല എന്നുള്ളൊരു വലിയൊരു കാരണം തന്നെയാണ്. എന്തായിരുന്നു ഡോക്ടർ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത്?
1: ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസസ്, മെന്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ്. ഇതായിരുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുറെ, അതായത് വർഷം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് യുദ്ധങ്ങൾ, പാൻഡമിക്സ്, നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ നാച്ചുറൽ എമർജൻസി, നാച്ചുറൽ കലാമിറ്റീസ്, എമർജൻസീസ് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള നമ്മുടെ മെന്റൽ ഹെൽത്ത് അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിനെ മുഖ്യ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ തീമിലേക്ക് പറഞ്ഞ പോലെ നമ്മളിപ്പോ കാറ്റസ്ട്രോഫ്സ് അല്ലെങ്കിൽ എമർജൻസീസ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അതൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കൊരു പേഴ്സണലി നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടി വരാം. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു തീമിന്റെ ഭാഗമായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പാൻഡമിക്സ്, പാൻഡമിക്സ് ഉദ്ദേശിച്ച COVID-19 പോലത്തുള്ള പാൻഡമിക്സ്, ഫ്ലഡ്സ്, എർത്ത്ക്വേക്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾ കാരണം ആൾക്കാർ പലായനം ചെയ്യുന്നു, അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ടി വിയിൽ നിന്ന് കാണുമ്പോൾ നമുക്കത് അവിടെ ഭൂചലനം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഈ ഇടയ്ക്ക് കുറേ യുദ്ധങ്ങൾ നടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ എഫക്റ്റഡ് ആവുന്നു. നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതായത് അവരുടെ കുടുംബങ്ങളിലായിരിക്കാം, അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഫിസിക്കൽ ഡാമേജ്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ ഡാമേജ്, അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ആയിരിക്കാം, അവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി മൊത്തം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാത്രമായിരിക്കാം അവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ആ സമയത്ത് അവരുടെ ഫിസിക്കൽ വെൽബീങ് മാത്രമല്ലാണ്ട് അവരുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ അറിയാം 2018 ഒരു ഫ്ലഡ് നടന്നു, കേരളം മൊത്തം എല്ലാവരും ഒരുമിച്ച് നിന്നു, നമ്മളുടെ ജാതി ഭേദ, നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലാണ്ട് ഇതെല്ലാം ഒന്നും നോക്കാണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്നു നിന്ന സമയമായിരുന്നു അത്. ആ ഒരു സമയത്ത് പോലും പലതും നഷ്ടപ്പെട്ടവരുണ്ടാവും, അവരുടെ ഇപ്പൊ ഒരു ഡെത്തായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ അവരുടെ വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാലഘട്ടത്തോടെ കടന്നു പോയ ആൾക്കാർക്ക് മാത്രമേ ഇപ്പോഴും ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ പോലും അവരങ്ങനെ ആലോചിക്കും, അയ്യോ ഇനിയിപ്പോ വീണ്ടും വെള്ളം പൊങ്ങോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് അവരിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ.
0: അതായത് ട്രോമ എന്ന് പറയുമ്പോൾ,
1: അതെ, അതായത് അവർ ആ എക്സ്പീരിയൻസസ് ഇപ്പോഴും അവർക്ക് ചിലപ്പോൾ റീലീവ് ചെയ്യേണ്ടി വരെയായിരിക്കാം, ഭയങ്കര ഒരു വലിയൊരു തരത്തിൽ അല്ലെങ്കിൽ പോലും. പക്ഷെ അത് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഭീതിയും കാര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ ഈ വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ്, ഇപ്പൊ നമ്മള് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ലാൻഡ് സ്ലൈഡ് നടന്നു, ഇത്രയും പേര് അവരാരും അറിയാണ്ട്, അതായത് ഉറക്കത്തിലായിരുന്നപ്പോ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഫ്ലഡ് ഉണ്ടാവണതിന് മുന്നേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വാർണിംഗ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാവും, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പ്രിക്കോഷൻ ചെയ്യാം, ഹ്യൂമൻ ലോസ് ലെസ് ആയിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ഇപ്പൊ നമുക്കറിയാം അവിടെ ബോഡി പാർട്സ് മാത്രം വെച്ച് ഐഡന്റിഫൈ ചെയ്ത പല ആൾക്കാരുണ്ട്, അവരുടെ ഉറ്റവര് ദൂര സ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ തിരിച്ച് വരുമ്പോ നമ്മള് അവര് മാത്രമേ ഉള്ളൂ, അവരുടെ വീടില്ല, അവരുടെ ഭൂമിയില്ല, അവരുടെ ആരുമില്ല അവിടെ. അപ്പൊ അങ്ങനത്തെ ഉള്ള അവസരങ്ങളിൽ നമ്മള് ചിലപ്പോ അവർക്ക് അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വല്ല മുറിവുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, പക്ഷെ ആ സമയം തന്നെ നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്ത് ിനെയും കൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് ചിലവര് ഇത് കഴിയുമ്പോൾ തന്നെ അവർക്ക് മഴ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സുനാമി, ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ടായ സുനാമി, ഡിസംബറിലുണ്ടായ സുനാമി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് പലർക്കും, അതായത് ഈ കടലിന് അരികെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും കടലിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ അവര് അവിടെ താമസിക്കാൻ പോലും പേടിയായിരുന്നു, ഭയമായിരുന്നു. പക്ഷെ അവരുടെ വീട് അവിടെ ആകുമ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് അഡ്രസ്സ് ചെയ്യാൻ എന്താണ് നമ്മൾ ഇപ്പോഴത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെയും സിറ്റുവേഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. കാരണം അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം പലർക്കും പല രീതിയിലാണ്. ഇപ്പം പറഞ്ഞതുപോലെ ഫ്ലഡ് ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഡോക്ടർ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ആളുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി പറയാമോ?
1: അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പോലെ തന്നെ, ഇപ്പൊ ഫ്ലഡ് അല്ലെങ്കിൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്സ്, സുനാമി എന്തെങ്കിലും ആണെങ്കിലും, ദാറ്റ് ആ ഹോൾ ഏരിയ അഫക്റ്റഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പാൻഡമിക്, ഇപ്പൊ നമ്മൾ കോവിഡ് അറിയാലോ, കോവിഡ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ആ ഒരു സമയത്ത് നമുക്കറിയാം, നമുക്ക് ആ സമയത്ത് ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ പോലും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഹെൽത്ത് സർവീസസ് ആണ്. ആ ഒരു സമയത്ത് ഹെൽത്ത് സർവീസിലത്തെ പ്രൊഫഷണൽസ്, ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽസ്, എല്ലാവരും അവരും എഫക്റ്റഡ് ആയി തുടങ്ങിയപ്പോ വി ഹാഡ് ഷോർട്ടേജ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ വി വർ റണ്ണിങ് ഷോർട്ട് ഓഫ് പീപ്പിൾ. ആ ഒരു സമയത്ത് ആ ഒരു ഇതാണ് നമുക്കൊരു ക്രൈസിസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ചലഞ്ച് ആയിട്ട് വരാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പാൻഡമിക് ആണ്. അതായത് ഹോൾ വേൾഡ് വാസ് എഫക്റ്റഡ്, എല്ലാവരും എഫക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ വേറെ ഒരു അങ്ങനെ ഒരു ലോക്കലി എഫക്റ്റഡ് ചെയ്തിട്ട് ഒരു ഭാഗമാണ് ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു എമർജൻസി ആണെങ്കിൽ, ഒബ്വിയസ്ലി അവിടുത്തെ ഹോസ്പിറ്റൽ കെയർ അല്ലെങ്കിൽ അവിടുത്തെ ഇതൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഔട്ട്സോഴ്സ്, അതായത് ബാക്കി അതിന്റെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ഗവൺമെന്റ് ആൻഡ് ദി ലോക്കൽ ജുഡീഷ്യറി അഡ്മിനിസ്ട്രേഷൻ, എവ്രി വൺ പ്ലേസ് എ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ്. കാരണം ഇവരെല്ലാവരും ഇതിലേക്ക് ഒന്നിച്ച് തന്നെ, ഇപ്പൊ നിപ്പ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്ന് അതിന്റെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ അവൈലബിൾ ആക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് നേഴ്സിനെ അവൈലബിൾ ആക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം, അതായത് അതൊരു ചലഞ്ചാണ്. ഹെൽത്ത് സർവീസസ് അവൈലബിൾ ആക്കാം എന്നുള്ള ഒരു കാര്യം ഫസ്റ്റ് ചലഞ്ച് വരാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മൾ അതായത് എഫക്റ്റഡ് ആയ ആൾക്കാര്, അവർക്ക് അവരുടെ ഉറ്റവര് ചിലപ്പോൾ കാണാതെ പോയിട്ടുണ്ടാവും, അവരുടെ അവരുടെ ഹൗസ് ഹോൾഡ്, അതായത് വീട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയും തരണം ചെയ്യാനും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ആ ഒരു സമയത്ത് അതൊരു രണ്ടാമത്തെ ഒരു ചലഞ്ചാണ്. അതായത് അവര് വിചാരിക്കുന്ന വെച്ചാൽ എന്റെ എല്ലാം പോയാലും, ഇനിയിപ്പോ ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്കിനിപ്പോ എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് അത് അങ്ങനെ ഇതാക്കി നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്റ്റിഗ്മയാണ്. ആൾക്കാർ അത് കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു ഗ്രീഫ് റിയാക്ഷൻ നമ്മൾ പറയുന്നത് നോർമൽ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരിതാണ്. ഒറ്റ ഒരു ആൾ, അതൊരു ആളോ മൃഗോ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്കൊരു വിഷമം വരുന്നത്, ഇമോഷണൽ എക്സ്പീരിയൻസ് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു എക്സ്റ്റെൻഡ് ആയിപ്പോയിട്ട് അവരുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെയും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ റിക്വയേഴ്സ് അറ്റൻഷൻ അറ്റ് ദി ഇമ്മീഡിയറ്റ്. കാരണം അത് വേറെ ഒരു ഡിപ്രഷനിലേക്ക് അത് നീങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. അറ്റ് ദി ഏർലിയസ്റ്റ് ഇന്റർവീൻ ചെയ്ത് കഴിഞ്ഞാല് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കേസുകളും, അതായത് ട്രീറ്റ്മെന്റ് വഴിയും കൗൺസിലിംഗ് വഴിയും എല്ലാം. അപ്പൊ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം. ഇപ്പൊ ഇവരെല്ലാം ഇപ്പൊ എഫക്റ്റഡ് ആയ ആൾക്കാരല്ലാണ്ട് അവരുടെ ബാക്കി അവരെ പുറത്തു നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധാ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയാലും അല്ലെങ്കിൽ വേറെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. സെക്കൻഡ്, ഫൈനലി കുട്ടികള്, ഈ ഓൾഡർ പോപ്പുലേഷൻ, അതായത് ജിറാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാര്, പിന്നെ നമ്മൾ അവിടെ വരുന്ന കുറെ ഈ റെഫ്യൂജീസ്, ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ള കൺട്രീസ് എന്നൊക്കെ അഭയം പ്രാപിച്ചു വരുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് കുറച്ചും കൂടി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഇവരാണ് കുറച്ചും കൂടി സാധ്യതകൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സുനാമി കഴിഞ്ഞപ്പോ തന്നെ കുറെ കുട്ടികൾക്ക് കടലിനടുത്ത് പോയി കളിക്കാൻ പോലും പേടിയായിരുന്നു ആ പരിസരത്ത് താമസിക്കുന്നവർക്ക്. നമ്മള് അവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലോ അങ്ങനെ തോന്നലുകളോ അങ്ങനെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ ഗ്രാജുവലി അത് നമ്മളുടെ തെറാപ്പിയിൽ കൂടിയും അല്ലെങ്കിൽ മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ അതിൽ കൂടെയും ചികിത്സിച്ച് വേണം ശരിയാക്കാം. ഇതൊക്കെയാണ് ഒരു പ്രോമിനന്റ് ചാലഞ്ചസ് ഈ മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിസിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു കോമൺ ചാലഞ്ചസ് ഇതൊക്കെ തന്നെയായിരിക്കാം.
0: ഡോക്ടർ, അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം ഇത് തന്നെയാണ്, ആ ഒരു ടൈമില് മെന്റൽ ഹെൽത്ത് സർവീസസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും?
1: ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് മനസ്സിലാക്കുക ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരാളെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോടെ കടന്നു പോയ ഒരാളാണ്, അപ്പൊ അയാൾക്ക് വരുന്ന ഇമോഷണൽ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരിക്കാം, അത് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു വില്ലിംഗ്നെസ്സും. അപ്പൊ ആദ്യം ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണെങ്കിൽ വി ഫൈൻഡ് ആൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഷീ ഹി റിക്വയേഴ്സ് ജസ്റ്റ് കൗൺസിലിംഗ് തെറാപ്പി എന്താണെങ്കിലും അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. ഇതിന്റെ ആവശ്യകത എന്തെന്ന് വെച്ചാല് ആസ് എ പ്രോസസ് അല്ലെങ്കിൽ ആസ് ആള് ജീവിച്ചു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആള് പിന്നെയും ജീവിക്കേണ്ടത് ആ നാട്ടിലാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിലാണ്. അപ്പൊ ഒരു ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്കവറി പ്രോസസ്സ്, ഫാമിലി ആയിരിക്കാം ലോസ് അല്ലെങ്കിൽ ഫൈനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വീടായിരിക്കാം, എന്തും ആയാലും ആ പ്രോസസ് ആ ഒരു ഇതിന്ന് അയാൾ റിക്കവർ ചെയ്ത് തിരിച്ച് സൊസൈറ്റിയിൽ തന്നെ ജീവിക്കണം, ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള ഹീലിംഗ് ആൻഡ് റിക്കവറി പ്രോസസ്സിന് ഒബ്വിയസ്ലി ഇത് എസെൻഷ്യൽ ആണ്. രണ്ടാമത്തെ ഭാവിയിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോൺ, ഇപ്പൊ നമ്മൾ ഇന്തോനേഷ്യ പോലത്തെ രാജ്യത്ത് അവിടെ എർത്ത് ക്വേക്സ് കുറച്ചൊരു കോമൺ ആയിട്ടുള്ള ഒരു, അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് കുറച്ചും കൂടിയും ചിലപ്പോൾ ഇതിനോട് അവർക്ക് കുറച്ചുകൂടി പരിചയം, അപ്പൊ കുറച്ചും കൂടി അവർ ഇതായിരിക്കാം, സ്ട്രോങ് ആയിരിക്കും,
0: അലേർട്ട് ആയിരിക്കും അല്ലേ എപ്പോഴും.
1: അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അതിന് ഫെർദർ എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും വരാണ്ടിരിക്കട്ടെ, പക്ഷെ എന്നാലും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ, ഇപ്പൊ COVID-19 ആദ്യം വന്നപ്പോൾ നമ്മൾ ഭയങ്കര പ്രിക്കോഷൻസ് എടുത്തു, നമ്മൾ ഭയങ്കര ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തു, ഭയങ്കര സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ആസ് ലോങ് ആസ് ഇപ്പൊ വരുമ്പോഴും ദേർ ആർ കേസസ് ബീങ് റിപ്പോർട്ടഡ്, പക്ഷെ നമ്മൾ അതിന് അത്രയും ഒരു ഭയമോ അങ്ങനെ ഒരു ഇതോ നമ്മൾ ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യകത നമ്മൾ സർക്കാർ നമ്മളോട് പറയുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു അത് എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ഇത്, ആസ് ദി ലൈഫ് പ്രൊസീഡ് ചെയ്യുമ്പോൾ എങ്ങനെ അത് മുന്നോട്ട് എന്തെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു ഇതും ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ കൂടെ തന്നെ ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ 2018 ഫ്ലഡ് ആണ്. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. അതായത് നമ്മള് COVID-19 കാര്യങ്ങൾ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലഡിന്റെ ഇതാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫ്ലഡിന്റെ ആ ഒരു സീനിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു, എന്ത് ആർക്ക് എന്ത് വേണമെങ്കിലും എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടി. അപ്പൊ അതൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്തനും കൂടിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
0: ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് വ്യക്തിയിലും സമൂഹത്തിലും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും?
1: ഫസ്റ്റ് ലൈൻ നമ്മളിപ്പം വ്യക്തി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇപ്പൊ കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ്സ്, അതായത് ലോക്കൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അവരുടെ തലത്തിലുള്ള കാര്യങ്ങൾ, അത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഇടപെടലാണ് ഫസ്റ്റ് ഒബ്വിയസ്ലി വരാം. അതിനൊപ്പം തന്നെ എല്ലാം അതിനുള്ള പോലീസ്, ഫയർ, റെസ്ക്യൂ എല്ലാം വരും. അതിനോടൊപ്പം തന്നെ NGOs, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇവരുടെ നേവി, എയർഫോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് ലൈൻ റെസ്പോണ്ടേഴ്സ് ആണ്, അവരെ നമ്മൾ ട്രെയിൻ, അതായത് ഹെൽത്ത് വർക്കേഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീംസ് ഉണ്ട്, വോളണ്ടറി വരുന്ന കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അതിൽ അവരെ ട്രെയിൻ ചെയ്യേണ്ടതാണ് ഒരു ഇത്. പിന്നെ എന്ന് വെച്ചാൽ ഈ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇന്റർവീൻ ചെയ്തു അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അതായത് കണ്ടിന്യൂറ്റി എൻഷർ ചെയ്യണം. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ബേസിക് തിങ്. പിന്നെ നമ്മൾ പറയുന്ന വെച്ചാൽ ഇൻഡിവിജ്വലി നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് കോൺവെർസേഷൻസ്, ഗിവ് എ ഹിയർ ടു ലിസൺ ടു ദം. ആരായാലും ഇപ്പോൾ ഇപ്പോൾ ഒരു ഇതല്ലെങ്കിൽ പോലും സാധാരണ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് കേൾക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കാം, അവരെന്താ പറയണേന്നൊക്കെ. ഇപ്പൊ നമ്മുടെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും സമയമില്ല, നമുക്ക് തിരക്കുകളാണ്, ശരിയാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് അല്ല കുഴപ്പമില്ല എന്ന് പറയുന്നതിലായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു
0: ആശ്വാസം
1: ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ വൾണറബിൾ ഗ്രൂപ്പ്സ്, കുട്ടികൾ, ഓൾഡ് ഏജ് പോപ്പുലേഷൻ, റെഫ്യൂജീസ്, അവർക്കായിട്ട് ജസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഇന്ത്യയിൽ എത്രമാത്രം അങ്ങനെ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ വൾണറബിൾ ഗ്രൂപ്പ്സിനെ ഫോം ചെയ്ത് അപ്പൊ ദേ വിൽ ഹാവ് സംതിങ് കോമൺ ടു ഷെയർ. അപ്പൊ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസ് പറയാം, ഹൗ ഡു ദേ റീലിവർ, ഹൗ ഡു ദേ അങ്ങനെ എങ്ങനെ ഓവർകം ചെയ്തു, ഈ വക കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ വരും. ആൻഡ് ഒബ്വിയസ്ലി ദി NGOs ആൻഡ് അതർ വോളണ്ടറി ഓർഗനൈസേഷൻസ് അവർ ദേ play a very big role in ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ. അപ്പൊ അവരുടെയും ഹെൽപ്പ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ലെവലിലൊക്കെ
0: ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് അല്ലെ, ഒരുപാട് തലങ്ങളിലേക്ക് പോകേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇത്രയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്, ഈ ഒരു തിരക്കിനിടയിൽ വന്ന് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
0: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനോ പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റെസിഡന്റ് ഡോക്ടർ പബീന പൈസ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 4 o'clock.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസ്റ്റ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സീറോ ഡെലിവറി.
6: സീറോ ഡെലിവറി,
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
6: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
6: ഫോൺ 7012586661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: Eddie McFast, 90.4 FM.
1: എന്തടി മഴയൊക്കെ ആയണ്ടാണോ?
2: ഒന്ന്
1: പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഫീൽ ഇല്ലേ ദീപേ? ഒരു കട്ടൻ കാപ്പിയും
2: എന്നിട്ട് നമ്മൾ
1: പാർലേജി ബിസ്ക്കറ്റും.
2: 3 മണിയായപ്പോഴത്തേക്ക് അതെന്തൊരു സൗണ്ട്! സൗണ്ട് വരും എനിക്ക്. എന്റെ സൗണ്ട് ഇച്ചിരൂടെ കേൾപ്പിക്കോ?
1: ആണോ വരുന്നില്ല?
2: എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല
1: ഇപ്പോഴോ.
2: എന്റെ സൗണ്ട് ഫുള്ളാണല്ലോ അല്ലേ?
1: എന്താണോ
2: എനിക്ക് പറ്റിയത്?
1: നിന്റെ ചെവി അടിച്ചു പോയോ?
2: പ്രായത്തിന്റെ ആയിരിക്കും.
1: സമ്മതിച്ചു. ഓക്കെ, സാധാരണ എനിക്ക് ആ കൊട്ട് കിട്ടാറുള്ളത്
2: സ്വയമേ കൊട്ട് വാങ്ങിച്ചതാ. പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തണുപ്പത്തൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ.
1: പിന്നെ
2: അതിന്റെ കൂടെ നമ്മൾ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നെങ്കിലും അങ്ങോട്ടൊരു ഒരു ഒരു ഒരു വല്ലാരി ഒരു പൊതച്ചുമുടി
1: അല്ലേ, ഉറങ്ങണോന്നേ ഒരു ശല്യം ഇല്ലാതെ ഇങ്ങനെ തലവഴി പുതപ്പ് മൂടി ഇങ്ങനെ കിടന്ന് ഉറങ്ങണം.
2: അപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമൃത എന്ന് പറയുന്ന പൊതുശല്യം.
1: അത് മാത്രല്ല, മഴയെ കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. എനിക്ക് വൈകിട്ട് സോങ്സ്
2: മാത്രമല്ല, സൂക്ഷിച്ചു വെച്ച ഒന്നും കളയരുത്, വേസ്റ്റ് ആക്കരുത്. സ്വീറ്റ് ഡ്രീംസിലും പറയാനുള്ളതല്ലേ? മഴ വന്നു കഴിഞ്ഞാൽ മഴയെ കുറിച്ച്, വെയില് വന്നു കഴിഞ്ഞാൽ വെയില്.
1: ദീപ നീ എന്തേ പറയുന്നേ? നമുക്ക് പ്രണയത്തിന് മഴ വേണം. ഒരു പ്രണയമാണെങ്കിൽ മഴ, സ്കൂൾ കാലഘട്ടം എടുത്താൽ മഴ, കോളേജ് കാലം എടുത്താൽ മഴ, നമ്മുടെ ബാല്യം എടുത്താൽ അതിലൊരു മഴ കാണും.
2: അങ്ങനെ
1: അമ്മുമ്മയായാലും മഴയുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് കണ്ടുണ്ടെങ്കിൽ. അപ്പോ മഴ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനൊരു അഭിവാജ്യ ഘടകമാണ്
2: കേട്ടോ. മലയാളം
1: അഭിവാജ്യ ഘടകമാണ് മഴ.
2: എഴുതി വെച്ചു. അപ്പൊ അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി ഇന്നത്തെ ഷോ റേഡിയോ കഫേ അല്ല, ഇന്ന് റീവൈൻഡ് ആണെന്നുള്ള കാര്യം.
1: എപ്പോഴും
2: കൂടി ശബ്ദം കേൾക്കുമ്പോഴും പിന്നെ നമ്മുടെ ടൈറ്റിൽ മ്യൂസിക് കേൾക്കുമ്പോഴും എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരെയും ഈ ഒരു റീവൈൻഡിലേക്ക് നമ്മൾ
1: സ്വാഗതം ചെയ്യുകയാണ്. അതെ അതെ.
2: ചെയ്തുകൊണ്ട് ആരൊക്കെയാണെന്ന് ഇനി പറയണ്ട, അതൊരു ഒരു റെപ്പിറ്റേഷൻ ആയിപ്പോ. വീണ്ടും ഞാൻ ദീപ
1: അമൃത, കാരണം നമ്മളെ അറിയാവല്ലോ,
2: നമ്മളെ അറിയാൻ വയ്യാത്തവരായിട്ട്
1: ആരും ഇല്ല
2: എന്നാണ് നമ്മുടെ വിചാരം.
1: അങ്ങ് തുടങ്ങി
2: പിന്നെ നമ്മള് റീവൈൻഡ്.
1: അതെ അതെ അതെ അതെ. ദീപ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഇല്ലേ, നമുക്ക് നല്ലതും ഉണ്ട്
2: മോശം.
1: മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളും ഉണ്ട് മോശം. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തിന്,
2: അതെ
1: നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്.
2: എന്താ എപ്പോഴും നമ്മള് ഇന്നിപ്പോ നമുക്ക് നല്ലതാണെങ്കിൽ നാളെ ചെല്ലാം, എന്തിന്? ഒരു മിനിറ്റ് കഴിയുമ്പോ നമുക്ക് ചിലപ്പോ ഒരു
1: പ്രശ്നങ്ങൾ എന്തെങ്കിലും
2: ആയിരിക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ നടന്നു പോകും, അതങ്ങനെ പോവല്ലോ. പോയി പോയി പോയി ഈ മനുഷ്യന് മറവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊടുത്തിരിക്കുന്ന തന്നെ വലിയൊരു
1: അനുഗ്രഹമാണ്.
2: മനുഷ്യന് മാത്രമാണ് ഈ മറവി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മള് പലതും ഇപ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ മറവി ഉള്ളത് കൊണ്ടാണ്.
1: കറക്റ്റാണ്, കറക്റ്റാണ്.
2: അപ്പം എന്താണല്ലേ, ഞാനത് അത്രത്തോളം ഈ
1: ദീപ തുടക്കത്തിൽ മലയാളത്തെ കുറിച്ചൊക്കെ എന്റെ മലയാള ഭാഷയെ കുറിച്ച് മലയാള ഭാഷ
2: മതി
1: എന്നാലും ആ വരി കിട്ടണല്ലോ. മലയാള ഭാഷതൻ മാതൃഭംഗീതൻ
2: അല്ലേലും ഉണ്ടല്ലോ ആൾക്കാർ ഓടി.
1: അതല്ല അതല്ല, നമുക്ക് അല്ലാത്തപ്പോഴൊക്കെ നമ്മളിവിടെ ഇരുന്ന് പാടും. ആവശ്യമുള്ളപ്പോ കിട്ടത്തില്ല, ഇനി അത് മതി എല്ലാവരും കളിയാക്കാൻ. ആ ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് ദീപയും ഭാഷയുടെ കാര്യത്തിൽ അഗ്രഗണ്യാണ്.
2: യെസ്,
1: എങ്ങനെയുണ്ട് ദീപ?
2: സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ ദീപയെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരെങ്കിലും എന്ന് ഞാൻ ചിന്തിക്കുന്നത്
1: തെറ്റാണ്. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജ് വന്നേ. ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു, ആരും ഇല്ലേന്ന് ആദ്യം ചോദിച്ചു, പിന്നെ വന്നോ രണ്ടും കൂടി?
2: യെസ്
1: വന്നു വന്നു. ഉഷേ, അടുത്തത് രാജേഷ് ഏട്ടൻ, കമ്പിളി പുതപ്പ് കൊടുത്തു വിടണോ?
2: പച്ചാളത്തെ
1: കമ്പിളി പുതപ്പ് ഇവിടെ എടുക്കത്തില്ല. പിന്നെ മേഘത്തിന്റെ ഖായാണ്. ഹായ് ദീപാമൃതം എന്നയച്ചിട്ടുണ്ട്. പച്ചാളം കേട്ടോ, രാജേഷ് പച്ചാളം.
2: മേഘത്തിന്റെ
1: ഖായ, ഞാൻ ചോദിച്ചത് എന്താണ് ഉദ്ദേശിച്ചത്? മേഘം നമ്മള് കറക്റ്റ് അല്ലേ പറഞ്ഞേ? ആ നോക്കാം. അടുത്തത് ഹായ് ദീപ അമൃത, ഞങ്ങൾ സാനിയും റസീലയും ഉണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചങ്കുകൾ അല്ലേ വേണം അല്ലേ?
2: വേണം.
1: അടുത്തത് എൽ സി ചേച്ചി, ഗുഡ് ഈവനിങ് അമൃ ആൻഡ് ദീപു എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: ചേച്ചി ആ വഴി പോയി കാണും, റേഡിയോ കഫേ അല്ലാത്തതുകൊണ്ട്.
1: അതെ അതെ, പിന്നെയും കാണണം. അടുത്തത് ഹായ് ദീപ, ഹായ് അമൃ, നമ്മുടെ വയനാട്ടിൽ നിന്നും സിറാജ് ഏട്ടൻ.
2: ഓക്കെ,
1: ആ അപ്പൊ ഇത്രയാണ് നമുക്ക് മെസ്സേജ് വന്നത്. ഇനി ഒരുപാട് താരങ്ങൾ എത്താനുണ്ട്. അപ്പൊ ദീപ,
2: താരങ്ങൾ എത്തട്ടെ കാരണം താരങ്ങൾ പിന്നെ വരുന്നതാ നല്ലത്. റേഡിയോ കഫേ ആണെന്ന് വിചാരിച്ചിട്ട് ഓടി പിടിച്ചൊക്കെ വരികയായിരിക്കും. പിന്നെ
1: ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ മാക്ഫാസ്റ്റ്. ഇന്ന് രാവിലെ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു, ലക്ഷ്മി പ്രിയ. ഓ, നമ്മുടെ ജീവൻ ചേട്ടൻ, അവര് അയൽക്കാരാണല്ലോ.
2: അവര്
1: ചങ്കിഞ്ചങ്ക. അപ്പം ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാക്ഫാസ്റ്റ് താങ്ക്സ് ഫോർ കണക്ടിങ് പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ട്. സന്തോഷം.
2: അപ്പൊ
1: ദീപ, ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവര് യാത്ര പോകുന്നു, ഇവരുടെ ഒരു സുഹൃത്തിനെ കാണാൻ. അതിപ്പം മലപ്പുറം ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, ശരിക്കും ഇവരുടെയൊക്കെ ആ ഒരു സൗഹൃദത്തിന് പിന്നിൽ നമ്മളും കൂടി ഉണ്ട് എന്ന് പറയുന്നതിൽ നമുക്കൊരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ളൊരു കാര്യം.
2: കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞിരുന്നു. കാരണം ഒരു റേഡിയോ വഴി, അതായത് ശബ്ദം കൊണ്ട് മാത്രം, അതാണ് നമ്മളിപ്പം നേരിട്ട് കണ്ടുപോലും പല സൗഹൃദങ്ങളും ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകും. പക്ഷെ ശബ്ദം കൊണ്ട് മാത്രം കേട്ട് അതില് അത്രയും സൗഹൃദം ഉണ്ടാക്കി അവരത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ വലിയ
1: കാര്യമാണ്.
2: അതിനകത്ത് ചിലപ്പോ കുറച്ചാൾക്കാരായിരിക്കും, കുറച്ചാൾക്കാർ എന്നാ പോലും ഉള്ള സൗഹൃദം നമ്മൾ
1: കാത്തു സൂക്ഷിക്കുക. അതാണ്. പിന്നെ മിനിച്ചേച്ചി ഒരു മെസ്സേജ് അതോടെ വായിച്ചിട്ട് നമുക്ക്. ഗുഡ് ഈവനിങ് ദീപമോളെ, അമൃതമോളെ.
2: ഓക്കെ
1: മിനിച്ചേച്ചി, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭ സായാഹ്നം നേരുകയാണ്. ഇനി
2: പറഞ്ഞിട്ട്
1: അതാണ്, ചില സമയത്തുണ്ടല്ലോ ചില സൗഹൃദങ്ങൾ നമ്മളോട് നമുക്ക് തരുന്ന ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു സപ്പോർട്ട്, അത് ഭയങ്കരമല്ല, ഭയങ്കരമാണ്.
2: അതെ, ഭയങ്കരമാണ്. അപ്പൊ ഇന്ന് നമ്മളുടെ റീവൈൻഡില് കത്തുമായി എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മയുമായിട്ട് എത്തിയിരിക്കുന്നത്, ഇപ്പൊ കുറച്ചു മുൻപ് പറഞ്ഞല്ലോ ലക്ഷ്മി പ്രിയ ചേച്ചി എത്തിയിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്?
1: ജീവൻ
2: ചേട്ടൻ. അപ്പൊ ജീവൻ ചേട്ടനാണ്, ജീവൻ ചേട്ടന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. ശരിക്കും ഈ ഓർമ്മക്കുറിപ്പ് വായിക്കേണ്ടത് ജൂൺ 12-നായിരുന്നു, അന്നത്തേക്ക് അയച്ചു തന്നതാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പ്. പക്ഷെ അന്ന് നമുക്ക് വായിക്കാൻ പറ്റിയില്ല. അതുപോലെ ജീവൻ ചേട്ടനൊക്കെ
1: തിരക്കായതുകൊണ്ട്
2: തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് അവർക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്.
1: അപ്പൊ
2: അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അന്നത് പറ്റിയില്ല. അപ്പൊ ജൂൺ 12-ന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വായിക്കും.
1: അപ്പൊ
2: നമുക്ക് ഫസ്റ്റ് ഒരു പാട്ട് കേൾക്കണോ?
3: പാട്ടിലേക്ക് പോകാം.
2: ആ പാട്ടിലേക്ക് പോകാം. കാരണം ജീവൻ ചേട്ടന്റെ ഈ ഒരു ലെറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2-3 പാട്ടുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്.
1: അപ്പൊ
2: അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നല്ലൊരു ഹിന്ദി പാട്ടില് ജീവൻ ചേട്ടന്റെ കത്ത് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ പാട്ടൊക്കെ ജീവൻ ചേട്ടനും ഭാര്യ രാജലക്ഷ്മി രണ്ടുപേർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. ദൈവമേ, പേര് കറക്റ്റ് ആണോന്ന് ഞാൻ നോക്കിയിട്ടു. വൈഫിന്റെ പേര്. അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടമുള്ള പാട്ടാണ്.
1: അപ്പൊ
2: നമുക്ക് ആ പാട്ടിലേക്ക് തുടങ്ങാം.
1: നമുക്ക്
2: ലെറ്ററിലേക്ക് പോവാം.
1: ശരി, ദാ വരുന്നു പാട്ട്.
2: ഓക്കേ.

0: റെഡി മെക്ഫാസ്റ്റ് 90.4 FM.
1: ശരി, അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് ജീവൻ ചേട്ടൻ സന്തോഷിച്ചു കാണും, കാരണം ഹിന്ദി പാട്ടൊക്കെ കേട്ട്.
2: അതെ അതെ.
1: അപ്പൊ അങ്ങനെ റീവൈൻഡ്, പൂച്ച വിട്ടു, ഇനി ആരെ വിളിക്കാം. അപ്പൊ ജീവൻ ചേട്ടന്റെ റീവൈൻഡ് ആണ്, അപ്പൊ വായിച്ചു തുടങ്ങട്ടെ.
2: തുടങ്ങി പിന്നെ ധൈര്യമായിട്ട്.
1: ഹായ് മെക്ഫാസ്റ്റ്, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും സുഖല്ലേ? ജീവൻ ഫ്രം മസ്കറ്റ്. ആദ്യ റീവൈൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഒരു ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നല്ലോ ഇതിനു മുമ്പ്, ഓർമ്മയുണ്ടല്ലോ? കല്യാണത്തിന്റെ സമയത്ത്
2: ചെല്ലാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ
1: ഇന്നത്തെ മൊത്തം എന്താണെന്നുള്ളത് അറിയില്ല.
2: അപ്പൊ ഇതും അതാണോ,
1: ട്രെയിനാണെന്ന് തോന്നുന്നു. കൃത്യമായി പറഞ്ഞാൽ 22 കൊല്ലം മുൻപേ ഈ ദിവസം എന്റെ കല്യാണമായിരുന്നു. ഈ ദിവസമല്ല,
2: ജൂൺ 12.
1: വൈഫിന്റെ പേര് രാജലക്ഷ്മി, റീജ റീജ എന്ന് വിളിക്കും. 2004 June 12 എന്റെ മാരേജ്. നാഗ്പൂരിലായിരുന്നു. രണ്ട് ദിവസം മുമ്പ്
2: എനിക്ക് ഒന്ന് ഡിഗ്രി ആണെന്ന് തോന്നുന്നില്ലേ.
1: അല്ല, ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. അമൃതയ്ക്ക് എന്താ 30 വയസ്സാ
2: അല്ലേ?
1: 2004 എന്ന് പറയുമ്പോ അമൃതയ്ക്ക് 30 വയസ്സ്. ഇപ്പൊ 2026 ആയല്ലോ, കറക്റ്റ് ആയി.
2: അല്ലെങ്കിൽ
1: അങ്ങനെ നാഗ്പൂരിലായിരുന്നു വിവാഹം. രണ്ട് ദിവസം മുമ്പേ റിലേറ്റീവ്സ് കേരളത്തിൽ നിന്നും, ചെന്നൈയിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും എത്തി. ഇനി ബാക്കി കേരളത്തിൽ നിന്നും വല്യമ്മായി, ചേട്ടൻ, ചെന്നൈയിലെ ചെറിയച്ഛൻ, പിന്നെ മുംബൈയിലെ അമ്മായിയുടെ മോളും ഫാമിലിയും, നാട്ടിലെ അമ്മായി രണ്ട് ദിവസം മുൻപേ എത്തും. ചെറിയച്ഛൻ ആൻഡ് മുംബൈയിലെ ചേച്ചി തലേ ദിവസവും. 9 കേരള എക്സ്പ്രസ് ഫ്രം ആലുവ ടു നാഗ്പൂർ. ട്രെയിൻ റൈറ്റ് ടൈം ആണ്, ഫ്രം ആലുവ ടു നാഗ്പൂർ 29 മണിക്കൂർ. മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഞാൻ
2: പറഞ്ഞുതരാം,
1: ചെറിയച്ഛൻ, വല്യച്ഛൻ, അമ്മായി, അമ്മായിയുടെ മോള്, കസിൻസ്, അവര് ഇവരൊക്കെ പല സ്ഥലത്തു നിന്ന് നമ്മുടെ ജീവൻ ചേട്ടന്റെ കല്യാണത്തിനേക്ക് വരികയാണ്. അങ്ങനെ ട്രെയിൻ വന്നു, ആലുവ ടു നാഗ്പൂർ ട്രെയിൻ വന്നു. അമ്മായിയും ചേട്ടനും കയറി, നമ്മുടെ TTE വന്നു, ചെക്ക് ചെയ്തു. അപ്പൊ പറഞ്ഞു, ഇത് ഇന്നലത്തെ ടിക്കറ്റ് ആണല്ലോ, ഈ ട്രെയിനിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, അജിച്ചേട്ടൻ ടിക്കറ്റ് എടുക്കുമ്പോ ഡേറ്റ് ചെക്ക് ചെയ്തില്ല. അത് കട്ടപ്പനക്കോട്ട മാനുവൽ ടിക്കറ്റ് ആയിരുന്നു. അജിച്ചേട്ടൻ കൊറേ റിക്വസ്റ്റ് ചെയ്തു, ട്രെയിൻ ഫുള്ളായതിനാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സ്റ്റേഷൻ തൃശ്ശൂരാണ്, വിത്തൌട്ട് ടിക്കറ്റ് ആണ്, അതുകൊണ്ട് ഫൈൻ ഉണ്ട്, കാരണം ഡേറ്റ് മാറിപ്പോയല്ലോ. ഒരാൾക്ക് ട്രിവാൻഡ്രം മുതൽ നാഗ്പൂർ വരെ ഡബിൾ പെനാൽറ്റി ആണ്. നമ്മുടെ ജീവൻ ചേട്ടന്റെ കല്യാണത്തിന് പെട്ടു, അവര് പെട്ടു. അതെ, അതടച്ചാലും കൺഫേം ബെർത്ത് കിട്ടില്ല. അവര് തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങി. നെക്സ്റ്റ് ട്രെയിൻ ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ്. ചെറിയച്ഛൻ നെക്സ്റ്റ് ഡേ ചെന്നൈയിൽ നിന്നും നാഗ്പൂരിലേക്ക്. അവർ പിറ്റേന്ന് രാവിലെ ചെന്നൈയിലെത്തി. ഇത് ഞാൻ അറിഞ്ഞു, ചെറിയച്ഛൻ ഇൻഫോം ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ചെന്നൈയിൽ നിന്നും ഈവനിംഗ് ട്രെയിൻ ന്യൂഡൽഹി ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ടു നാഗ്പൂർ. June 11 രാവിലെ 11:20 നാഗ്പൂരിൽ. 10 June ഈവനിംഗ് മുംബൈ കൊൽക്കത്ത മേലിൽ ബോംബെയിലെ ചേച്ചിയും ഫാമിലിയും. തീർന്നില്ല കേട്ടോ, ഇവര് ഫുൾ ഫാമിലി നാഗ്പൂരിലേക്ക്
2: പോവാണ്.
1: പോയത് മുഴുവനും പെട്ട് പോവാണ്.
2: ഇതൊരു ശാപമാണല്ലോ,
1: ഇവര് ജീവൻ ട്രെയിൻ ശാപം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ ട്രെയിൻ രാവിലെ 10:55 നാഗ്പൂർ. ആരുമില്ല അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിക്ക് ചെയ്യാൻ. എനിക്ക് പോവേണ്ടി വന്നു. ആർക്ക്? കല്യാണ ചെറുക്കന് പോകേണ്ടി വന്നു. അങ്ങനെ എല്ലാവരും ചീത്ത പറയായിരുന്നു, നാളെ കല്യാണം അല്ലേ, എവിടെയും പോകണ്ട,
2: യാത്ര അങ്ങനെ പോകരുതെന്ന്
1: പറയല്ലോ. പണ്ടൊക്കെ ഈ കല്യാണത്തിന്റെ ചെറുക്കനും പെണ്ണും രണ്ടു ദിവസം മുന്നേ വീട്ടിലടച്ചിരിക്കണം,
2: ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോവരുത്, യാത്ര പോവരുത്. അതെന്ന് വെച്ചാ ഏറ്റവും സംഭവം എന്താണെന്നറിയോ, ഇങ്ങനെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നേ. അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ പുറത്തേക്ക് പോവരുത്, ഇനി യാത്രയൊന്നും പാടില്ല എന്ന് പറയാം. അപ്പൊ ഞാനിങ്ങനെ ഒരാളോട് ചോദിച്ചു, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? അത് വേറൊന്നുമല്ല, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളല്ലേ,
1: ടെൻഷൻ
2: ഉണ്ടാവാം. പെൺകുട്ടികളെ സംബന്ധിച്ച് ആ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറുന്നതിന്റെ ടെൻഷൻ ഉണ്ട്. പിന്നെ ചിലപ്പം സ്വന്തമായിട്ട് ചിലപ്പം ഇനി പോകുന്ന കുറച്ച് ചിലവുകൾ കാര്യങ്ങൾ, അപ്പോ നമ്മുടെ മൈൻഡ് ചിലപ്പോ നമ്മളെ അടുത്ത് നിക്കണം എന്നില്ല. അപ്പൊ ആ സമയത്ത് ചിലപ്പോ ശ്രദ്ധക്കുറവുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവാം, ചിലപ്പോ അതായിരിക്കാം മേ ബി. അതുകൊണ്ടാണ് അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വെപ്രാളം കയറിയുള്ള പോക്കും സ്പീഡും കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാം അടുപ്പിക്കാനുള്ള അതൊക്കെ ഉണ്ട്. അതാണ് കാര്യം.
1: പ്രത്യേകിച്ച് എനിക്കൊന്ന് കല്യാണം
2: ശാസ്ത്രീയപരമായിട്ട് അമൃത കാർത്തിക പറഞ്ഞാൽ അങ്ങനെയാണ്. ആ പറയടാ, എന്താ
1: കണിയാൻ ജ്യോതിഷി അങ്ങനെ എന്തെങ്കിലും പേരിടണോ? അമൃത കാർത്തിക പിന്നെ വേറെ?
2: അല്ല, ഞാൻ അങ്ങനെയാണോ ദീപ? ഞാൻ എല്ലാം ശാസ്ത്രപരമായിട്ട് ഞാൻ
1: സയൻസ് പരമായിട്ടൊന്നും അറിയത്തില്ലല്ലോ,
2: പറഞ്ഞൊപ്പിച്ചോട്ടെ മുഴുവിക്കാൻ സമയം.
1: അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇത് കൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്യരുതെന്ന്
2: പറയുന്നത്. വഴക്കു പറഞ്ഞു,
1: വഴക്ക് പറഞ്ഞു വീട്ടിലുള്ളവരെല്ലാം. നീ എന്തുവാ, നീ എന്ത് പണിയാ കാണിക്കുന്നത്? നീ നാളെ കല്യാണമായിട്ട് നീ ഇങ്ങനെ പുറത്തു പോയി അവരെ പിക്ക് ചെയ്ത് വരെ പിക്ക്, ഇവിടെ വേറെ ആരുമില്ലേ?
2: അവിടെ കല്യാണം,
1: കാരണവന്മാരൊക്കെ ഉള്ളപ്പോ നമുക്ക് ഇങ്ങനെ
2: പറഞ്ഞോണ്ടിരിക്കും.
1: പണ്ടത്തെ കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ നമുക്ക് ഒച്ച വെക്കാൻ പറ്റില്ല, പെൺകുട്ടികൾ ഒച്ച വെക്കാൻ പാടില്ല, കാലുമേ കാലും
2: കിട്ടിയിരിക്കും.
1: അല്ല അമ്മായി, അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി ചീത്ത പറഞ്ഞു. നാളെ കല്യാണം അല്ലേ, എവിടെയും പോവണ്ട.
2: ഞാൻ ആലോചിക്കായിരുന്നു, ഈ അമ്മായി ഇച്ചല അമ്മായിമാരൊക്കെ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ചോദിക്കുമ്പോ എന്ത് പറ്റി? അതായത് പറയില്ല, അതായത് അവര് ഇന്ന് വരേണ്ടതാണല്ലോ, പക്ഷെ അവർ ഇന്നലെ ടിക്കറ്റ് എടുത്തു.
1: ഇപ്പൊ നമുക്ക് തന്നെ ഇത് കൺഫ്യൂഷൻ ആണ്. അമ്മയും ചെറിയമ്മയൊക്കെ എന്തുമാത്രം കൺഫ്യൂഷൻ ആയിരിക്കും.
2: നമുക്ക് വരാം
1: അങ്ങനെ.

0: അല്ല, അതിന് ദീപയ്ക്ക് കൈ, കാരണം ഒന്നാമത് പല്ലെല്ലാം പോകാറായി, പിന്നെ അതിന്റെ കൂടെ ആ പറഞ്ഞു
1: അങ്ങനെ എല്ലാവരും സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. എന്റെ കൂടെ സ്റ്റേഷനിൽ നിന്നും വണ്ടി എടുത്തു. ഈ സ്റ്റേഷന്റെ അടുത്ത് ഒരു ഗണപതി ടെമ്പിൾ ഉണ്ട്. അവിടെ എത്തിയപ്പോ തിരക്ക്, റോഡ് ജാമായി. അപ്പൊ അജിച്ചേട്ടൻ എന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞു. നോക്കുമ്പോ വണ്ടിയുടെ മുൻപില്
0: എന്താ,
1: വണ്ടിയുടെ മുൻപിൽ ഒരു സംഭവം ഉണ്ട്. അത് പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല, പാട്ട് കേട്ടാലേ പറയാൻ പറ്റുള്ളൂ.
0: കൺഫ്യൂഷൻ
1: ഇനി എന്താണ്, ഇനി ഗണപതി അമ്പലത്തിന് മുമ്പ് ബ്ലോക്ക്, ആ ബ്ലോക്ക് എന്തിനെ ചൊല്ലുന്ന ബ്ലോക്കാണ്, അവിടെ ട്രെയിൻ, ഇവിടെ കല്യാണം, അവിടെ ചെറിയമ്മ, അവിടെ വല്യമ്മ, അമ്മായി, അപ്പൂപ്പൻ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ജീവൻ ചേട്ടനാണെങ്കിൽ നാളത്തെ കല്യാണത്തിന്റെ ടെൻഷൻ, അതിന്റെ ഇടയ്ക്ക് ഇവരെയൊക്കെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പൊ അതേ റോഡും ബ്ലോക്കായി. അജിച്ചേട്ടനാണെങ്കിൽ ഉടനെ വണ്ടി നിർത്താനും പറഞ്ഞു.
0: അജിച്ചേട്ടനായിരുന്നു ശരിക്കും മറക്കാനാവാത്ത ഒരു കല്യാണം അല്ലേ.
1: അതെ,
0: നമ്മളിലൊക്കെ പലരും ചിലപ്പോ ആ ഒരു തലേ ദിവസത്തെ പാട്ടും മേളവും അതൊക്കെ ആയിരിക്കും. ഇത് മൊത്തം ട്രെയിൻ യാത്രയാ,
1: ട്രെയിൻ യാത്രയും റോഡിലും ബ്ലോക്കും, ചെറിയമ്മയുടെയും വല്യമ്മയുടെയും അമ്മയുടെ മക്കളുടെയും വരവും, ജീവൻ ചേട്ടന് ചീത്ത വിളി, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടതിന് ശേഷം ആ ബ്ലോക്കിനുള്ള കാരണം എന്താണെന്ന്.
0: ശരിക്കും ഇവിടെ വരേണ്ട പാട്ട് ഇതായിരുന്നു, കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺ.

0: അതെ, ശിവശംഭോ ശിവശംഭോ ശിവശംഭോ.
1: നമ്മളിപ്പോ ഇവിടെ ഇരുന്ന പാട്ടതല്ല,
0: അതല്ല
1: ഇവരുടെ രണ്ടുപേരുടെയും കല്യാണമാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് റൊമാന്റിക് ആയിട്ടുള്ള പാട്ടുകൾ വേണമെന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഇഷ്ടമുള്ള പാട്ടുകൾ, പ്രണയ സൗന്ദര്യങ്ങളും അല്ല, ആൽബം സോങ്സ് ആണ് ഇഷ്ടം.
0: ആണോ?
1: അതെ. അപ്പൊ ആ ഒരു ആൽബം സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. കേൾപ്പിച്ചു കൊടുക്കുക. പാട്ട് ജീവൻ ചേട്ടൻ ആ ഓർമ്മകളായി ഇറക്കിക്കോട്ടെ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM റിവൈൻഡ്.
1: മൊത്തം ബ്ലോക്ക്,
2: ബ്ലോക്കോട് ബ്ലോക്ക്,
1: ബ്ലോക്കോട് ബ്ലോക്ക്, അങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക് വന്ന് വന്ന് എന്താണ് ബ്ലോക്കിന് കാരണം? അങ്ങനെ അജിച്ചേട്ടൻ വണ്ടി നിർത്താൻ പറഞ്ഞു. അജിച്ചേട്ടൻ പറഞ്ഞത് കേട്ട് ജീവൻ ചേട്ടൻ വണ്ടി നിർത്തി. നോക്കുമ്പോൾ വണ്ടിയുടെ മുൻപിൽ
2: എന്താടി,
1: ആരാ,
2: എന്തോ പറ ദീപ, എന്തെങ്കിലും വലിയ എന്തെങ്കിലും. ഒന്നാമത് ആ മനുഷ്യൻ കല്യാണത്തിനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്, കല്യാണം കഴിക്കണം.
1: എന്തായാലും ബ്ലോക്ക് ആയത് അതുകൊണ്ടല്ല, ബ്ലോക്ക് ഗണപതി അമ്പലത്തില് സാധാരണ ആൾക്കാരൊക്കെ കൂടെ വന്ന് നിറഞ്ഞ നിന്നുള്ള ബ്ലോക്കാണ്. പക്ഷെ ആ ബ്ലോക്കിന്റെ ഇടയിലും വണ്ടിയുടെ മുൻപിൽ ഒരാൾ നിക്കണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ജീവൻ ചേട്ടന്റെ സ്വന്തം രാജലക്ഷ്മി,
2: നമ്മുടെ കഥാനായിക,
1: കഥാനായിക ജീവൻ ചേട്ടന്റെ വധുവാകാൻ പോകുന്ന കുട്ടി രാജലക്ഷ്മി നിക്കുന്നു അവിടെ. എനിക്ക് പക്ഷെ ഇതങ്ങോട്ട് ഒരു അപ്രതീക്ഷിതൊന്നും പറയാൻ പറ്റില്ല, രണ്ടുപേരോട് വിളിച്ചു പറഞ്ഞൊക്കെ ആയിരിക്കും, നമുക്ക് അറിയില്ല.
2: ഇന്ന പോലെ ഒരു സംഭവം, നമുക്ക് കുറച്ച് സമയം കിട്ടും, അപ്പൊ ഒന്ന് കാണാം, സംസാരിക്കാം,
1: എഴുത്തില് പറഞ്ഞിട്ടില്ല. അങ്ങനെ രാജലക്ഷ്മി നിക്കുന്നു,
2: രാജലക്ഷ്മി
1: ഗണപതി ടെമ്പിളിൽ വന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗണപതി ദേവൻ വിഘ്ന വിനാശകനാണ്. ജീവിതത്തിൽ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ആ ദൈവത്തെ ആദ്യം പൂജിക്കുന്നു. റിജ എന്നാണ് വിളിക്കുന്നത്. റിജയുടെ ചേട്ടൻ വണ്ടി എടുക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അടുത്തുനിന്ന് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. റിജ ആദ്യം ഒരു
2: ചമ്മലയോടെ
1: എന്നെ ഒന്ന് നോക്കി, എന്നെ ഒന്ന് നോക്കി. ജീവൻ ചേട്ടൻ നോക്കിയ കാര്യം തിരിച്ച് എഴുതിയിട്ടില്ല, കാരണം ഓട്ട കണ്ണിട്ട് അങ്ങനെ നോക്കുക. ആ തിരക്ക, അവിടെ മൊത്തം തിരക്ക് നടക്കുന്നു. അജിച്ചേട്ടനെയൊക്കെ, അജിച്ചേട്ടനൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാ മതി.
2: ചില സിനിമകളിലൊക്കെ സീനില്ലേ, നായകനും നായികയും ഇങ്ങനെ ഇങ്ങനെ നിൽക്കും, പക്ഷെ ബാക്കില് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇങ്ങനെ അവർ ഓരോരുത്തരും ഇങ്ങനെ ഓടുന്നതും ബ്ലോക്കും അതും ഇതൊക്കെ. പക്ഷെ ഇത് ഇവര് മാത്രം ഇങ്ങനെ നിൽക്കും, അതാണ് സീൻ. ഓക്കെ.

0: അമോഹകിം കാജലം മധുരദേവാമൃതം മധുരദേവാമൃതം
1: പിന്നെ കണ്ണും കണ്ണും നോക്കി
0: വേറൊരു സീനുണ്ട് അറിയാമോ, നമ്മുടെ പ്രാദേശിക വാർത്തകൾ സിനിമയ്ക്കകത്താണോ മറ്റേ നമ്മുടെ ഫിലോമിനയും പപ്പും കൂടെ നോക്കി
1: നിൽക്കുന്നുണ്ട്.
0: അയ്യോ ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ പറഞ്ഞത് ആ ഒരു സീനാണ്. അവര് അവര് ദൂരെ നിന്ന് നോക്കുമ്പോ ഇങ്ങനെ നിക്കുന്ന ഒരു ലാലൊക്കെ ഉണ്ട്.
1: കണ്ണും കണ്ണിൽ അങ്ങനെ വേറൊരു പാട്ടാ, കണ്ണ് കണ്ണ്
0: കണ്ണിൽ കണ്ണിൽ നിന്നും കണ്ണാടിയിൽ കണ്ണിൽ കണ്ണേ നിന്നെ കണ്ടു ഞാൻ.
1: കൊള്ളാം. അങ്ങനെ കണ്ണും കണ്ണും കണ്ണും നോക്കി അവരിങ്ങനെ നിക്കാണ്. റിജ ഒരു ചമ്മിയ ചിരിയോടെ എന്നെ ഒന്ന് നോക്കി. അപ്പൊ അജിച്ചേട്ടൻ എല്ലാവരോടും പറഞ്ഞു, ജീവന്റെ രാജലക്ഷ്മിയാണിത്.
0: ഞാൻ ഇവിടെ സിമ്പിൾ
1: അടിക്കാനുണ്ടായിരുന്നു. എല്ലാരോടും നോക്കൂ, ഇതാ ജീവന്റെ രാജലക്ഷ്മി, നാളെയാണ് കല്യാണം, നിങ്ങൾ എല്ലാവരും കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ. അപ്പൊ ബാക്കി എന്തെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്നോട് അജിച്ചേട്ടൻ പറഞ്ഞു, ഒരു 24 മണിക്കൂർ ക്ഷമിച്ചൂടേടാ നിനക്ക്. അപ്പൊ എന്തായിരിക്കും അത് പറഞ്ഞത്? ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്ക, ഇവർക്ക് വീട്ടിൽ പോണേ, ഇവര് പല പ്രശ്നങ്ങളിൽ നിന്ന് ട്രെയിനിൽ നിന്ന് വന്ന ആൾക്കാരാ. അവരവിടെ നിർത്തിയിട്ട് നമ്മുടെ രാജലക്ഷ്മി ചേച്ചിയെ നോക്കിക്കൊണ്ട്
0: അതാണ്.
1: അപ്പൊ അയച്ചേട്ടൻ സിമ്പിൾ അടിച്ചു, അവിടെ അയച്ചേട്ടൻ സിമ്പിൾ അടിച്ചിട്ട് പറഞ്ഞു, 24 മണിക്കൂർ ക്ഷമിച്ചാ പോരാ നിനക്ക്. അപ്പം എല്ലാവരും കണ്ടോ, എല്ലാവരും പരിചയപ്പെട്ടു.
0: മനസ്സിൽ താലി കൊണ്ടുവന്നെങ്കിൽ എനിക്ക്
1: ണെ ഒന്നും പറയാനില്ല. കാരണം എന്ത് പറയാനാ, പറയാൻ ഒരുപാടുണ്ടാവും. പക്ഷെ ചുറ്റിനും നിക്കുന്നു, പിന്നെ മൊത്തം ഗണപതി അമ്പലത്തിന്റെ ബ്ലോക്കും. അപ്പൊ ഞങ്ങൾക്കൊന്നും പറയാനില്ല.
0: അവിടെ നിന്നും രണ്ടും നാണിക്കും അതിന്റെ ഇടയ്ക്ക്.
1: പിന്നെ അന്ന് വൈകിട്ട് അവരെല്ലാവരും കൂടി റിജിയുടെ വീട്ടില് പോയി. ബാക്കി പറയണോ, ബാക്കി പറയണോന്ന് ചേട്ടൻ ചോദിച്ചു, ബാക്കി പറയണോന്ന്. അറിയത്തില്ല, ചിരിച്ചോണ്ട് ബാക്കി പറയണോ. അപ്പൊ ബാക്കി ഇവരെയും കൂട്ടി പോയല്ലോ. ജീവൻ ചേട്ടനും സ്വാഭാവികമായിട്ട് പോയി കാണുമല്ലോ. അവിടെ ചെന്ന് പിന്നെ ഈ അപ്പോഴുള്ള നാണോന്ന് പിന്നെ അവിടെ ചെന്ന് പിന്നെ
0: വർത്തമാനം
1: തിരക്കിലായി. അങ്ങനെ നെക്സ്റ്റ് ഡേ 2004 June 12 എല്ലാവരുടെ അനുഗ്രഹത്താൽ ഒരു ന്യൂ ലൈഫ് തുടങ്ങി. Thanks for listening. Please pray for us. Thank you, MacFast. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. ഞങ്ങൾക്കൊരു ചെറിയൊരു ലവ് സ്റ്റോറിയും കൂടി കേൾക്കണമായിരുന്നു,
0: പക്ഷെ അതിനുള്ള ചാൻസ് തന്നില്ല.
1: തന്നില്ല, അത് എല്ലാം അങ്ങ് ഒതുക്കി, എല്ലാം ആ പാവം പിടിച്ച അജിച്ചേട്ടനിലങ്ങ് ഏൽപ്പിച്ചു. അജിച്ചേട്ടനായിരുന്നു ഇതിൽ
0: താരം. അതെ അതെ, കറക്റ്റ്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവരൊരു പുതിയ ജീവിതം
0: ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു സന്തോഷത്തോടെ.
1: 12 വെഡിങ് ആനിവേഴ്സറിക്ക് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റും കൂടി ആയിരുന്നു ഈ ലെറ്റർ. പക്ഷെ അന്ന് ഞങ്ങൾക്കത് തരാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ 12 തീരില്ല.
0: അപ്പൊ
1: ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ 12 ആണെങ്കിലും ഇപ്രാവശ്യം നമ്മളിങ്ങനെ ജൂലൈ ആയതേ ഉള്ളൂ. അതിന്റെ ഒരു ആശംസ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് തരും ജീവൻ ചേട്ടനും രാജലക്ഷ്മി ചേച്ചിക്കും. പിന്നെ ട്രെയിൻ കഥ കഴിഞ്ഞോ അതോ ഇനി ട്രെയിൻ ഉണ്ടോ എന്നൊക്കെ ഇനി അടുത്ത ലെറ്ററിലെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ലൈഫ് ഫുൾ ഇങ്ങനെ ട്രെയിനിലാന്ന് തോന്നുന്നു.
0: അതെ, ഞാൻ ആലോചിക്കോ, അത് എനിക്ക് ജീവൻ ചേട്ടന്റെ കഥ ഫുൾ ഇരിക്കുന്ന ആ ട്രെയിനകത്താന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം അങ്ങോട്ട്,
1: അത് ട്രെയിനകത്ത് മാത്രല്ല, ഒന്നില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും, അല്ലെങ്കിൽ ട്രെയിൻ ലേറ്റ് ആവും,
0: അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്താൻ സമയത്ത് എത്തത്തുമില്ല. ഇതാണ് അതെ, കറങ്ങുകയാണ്. അതാ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ട്രെയിൻ എന്ന് പറയുന്ന ജീവൻ ചേട്ടൻ ഒരു ശാപമാന്ന് തോന്നുട്ടോ. ഇനി ബസ് പിടിച്ചു,
1: ബസ് പിടിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റോ. ഞങ്ങൾക്കിതിന്റെ ബാക്കിയും കൂടി അറിയണം. അവിടെ കൂടെ നിർത്തി.
0: എന്തെല്ലാം രസകരമായിട്ടുള്ള കഥകൾ
1: ഉണ്ടാവും, അതുപോലെ ഒരുപാട് രസകരമായിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും.
0: അതെ,
1: ആന്റണി ചേട്ടൻ, ലൂസി ചേച്ചിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് എടുക്കുക. അതാണ് ഞങ്ങൾക്ക് ഇനി കേൾക്കേണ്ട.
0: അതെ, ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കാരണം ഇങ്ങോട്ട് അത് വരുന്നതിന്റെ ഒരു ഒരു പ്രൊമോ, ശരിക്കും ഒരു പ്രൊമോ തന്നിട്ടുണ്ട് നമ്മൾ. അതിനു വേണ്ടി, ഇനി അതിന്റെ ഒരു റിലീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. യെസ്. അപ്പോ ദീപ, കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സമയം 4 കഴിഞ്ഞ് 41 മിനിറ്റും 16 സെക്കൻഡ്
1: ആയിരുന്നു,
0: ചെറിയ ലെറ്റർ ആയിരുന്നു. അപ്പോ ഇനി ഇതിനെ ബാക്കി ഡീറ്റെയിലേക്ക് പോകാം. എന്തായാലും നമുക്ക് കുറച്ച് മെസ്സേജ് വായിച്ചിട്ട് ഓക്കെ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപയുടെ പേരാണല്ലോ ഇവിടെയും വരുന്നത്. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും ദീപയാണല്ലോ ദീപ. ഓക്കെ, നമ്മുടെ എൽസി ചേച്ചി, മിനി ചേച്ചിയുടെ മെസ്സേജ് നമ്മൾ വായിച്ചിരുന്നു. രാജപ്പൻ ചേട്ടൻ വീണ്ടും തൊഴുകൈ കൂപ്പി ഉണരും, അതാണ്. അടുത്തത് അന്ന ചേച്ചി, ഹായ് ദീപ, അമൃത, ഞാൻ എറണാകുളം ഗാന്ധി നഗർ എന്റെ വീട്ടിലിരുന്ന് ജീവന്റെ ഓർമ്മകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. അന്ന ചേച്ചി കാതോർത്തു അങ്ങനെ കേട്ടു അല്ലെ, ഇഷ്ടമായല്ലോ അല്ലെ. ഓക്കെ അന്ന ചേച്ചി, അപ്പോൾ അന്ന ചേച്ചി ഇതുപോലൊരു നല്ലൊരു രസകരമായിട്ടുള്ള ഒരു
1: പിന്നെ
0: അതെ നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ.
1: പിന്നെ
0: അതെ അതെ അന്ന ചേച്ചി, അപ്പൊ ഇനി വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമ്മള് ഗുഡ് ഈവനിങ് അമ്രു ആൻഡ് ദീപു എന്ന് പറഞ്ഞ എൽസി ചേച്ചി ഒരു മെസ്സേജ് അയച്ചായിരുന്നു. നമ്മള് പറഞ്ഞു അത് പറഞ്ഞിട്ട് ആ വഴി ഓഡിയോ എന്ന്, അതിനൊരു റിപ്ലൈ വന്നിട്ടുണ്ട്. രണ്ടും കൂടി എന്നെ അവിടെ ഇട്ട് വധിക്കട്ടോ, ഞാൻ നേരിൽ കാണുമ്പോൾ തരാം ട്ടോ. ആദ്യം ദീപുവിന് ഡോസ്, പിന്നെ അമ്രുവിന് കൊടുക്കേയുള്ളൂ. കാര്യം ദീപു ആണ് എന്നോട് ഓടിപ്പോയി എന്ന് പറഞ്ഞത്. അതിനോട് ചേർന്ന് നിന്ന് സപ്പോർട്ട് അടിച്ചതിന് രണ്ടാമത്തെ ഡോസ് തരുന്നതാണ്. ഇതെല്ലാം ഡയറക്റ്റ് കാണുമ്പോൾ മാത്രമേ ഉള്ളേ.
1: പിന്നെ
0: ചിരിച്ചോ ട്ടോ, അവിടെ ഇരുന്ന് ചിരിയുടെ അമിട്ടിന് തിരികൊളുത്തുട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ. ഇനി നിങ്ങളോടുള്ള ശ്രോതാക്കളോട് ചോദ്യം, ഈ ഒരു മെസ്സേജ് എത്ര ട്ടോ ഉണ്ടായിരുന്നു? ഇതായിരുന്നു. ഓക്കെ, അപ്പൊ എൽസി ചേച്ചി സന്തോഷം മെസ്സേജ് അയച്ചതിൽ ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. കാരണം പൊതുവേ കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ അപ്പോൾ ഇല്ലേ
1: ദീപങ്ങളൊന്നും
0: വെക്കാറില്ല, എല്ലാം ഞങ്ങൾ തുറന്ന
1: പുസ്തകങ്ങളാണ്.
0: അതെ അതെ. നമസ്കാരം രണ്ടുപേർക്കും. എന്റെ ഭഗവാനെ, എന്റെ ഭാഗ്യം ചമ്മാതെ രക്ഷപ്പെട്ടത്. ഇന്ന് റിവൈൻഡ് ആണെന്ന് എനിക്ക് തോന്നിയായിരിക്കും. അങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പോയി. ഓക്കെ, അപ്പൊ അടുത്തത് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറേ ഇങ്ങനെ ചിരികൾ അയച്ചു തന്നിരിക്കുന്നു നമ്മുടെ വിജി ചേച്ചിയാണ്.
1: വിജി ചേച്ചി എപ്പോഴും സ്നേഹവും ചിരിയും
0: വിതർന്ന ആളാണ് അല്ലേ. അടുത്തത് ഗുഡ് ഈവനിങ് സുന്ദരിമാരെ, അമൃതക്കുട്ടി ഒത്തിരി ദിവസമായല്ലോ വന്നിട്ട്. എവിടെയായിരുന്നു? രണ്ടു ദിവസം ഇല്ലായിരുന്നു. ഞാൻ റിവൈൻഡ് എഴുതുമ്പോൾ വെള്ളവും വള്ളവും ആണെന്ന് പറയുന്നത് പോലെ ജീവന്റെ റിവൈൻഡിൽ എന്തും ട്രെയിൻ ആണല്ലോ. റിവൈൻഡ് കേൾക്കാൻ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുജി
1: ചേച്ചിയല്ലേ, വെള്ളവും വെള്ളവുമാണ് സുജി ചേച്ചിയുടെ സ്പെഷ്യൽ.
0: ഓക്കെ, അപ്പൊ നമ്മുടെ കഥാനായകൻ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നു, സെൻട്രൽ പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ. അതെ അതെ. അടുത്തത് നമ്മുടെ സിറാജ് ഏട്ടൻ. ഹായ് ദീപ, ഹായ് അമ്രു. ഒരു മാസം മുമ്പ് ഞാനൊരു റിവൈൻഡ് അയച്ചിരുന്നു, അതെല്ലാം മറന്നുപോയോ?
1: അത് നമ്മള് റീവൈൻഡ് ചില ആഴ്ചകൾ ഉണ്ടാവും, ചില ആഴ്ചകൾ ഉണ്ടാവില്ല. ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം സിറാജ് ഒന്നും കൂടി അതൊന്ന് അയച്ചാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ കുറേ മെസ്സേജുകൾ വരുമ്പോഴേക്കും ഇത് അതിൽ
0: മുങ്ങിപ്പോകും. അപ്പൊ ഒന്നുകൂടി അയക്കണം എന്ന് ദയവായി റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ സിറാജ്. പിന്നെ രണ്ടാളും പാട്ട് പാടി തകർക്കുകയാണല്ലോ.
1: ആദ്യം ഞാൻ തറാന്ന് കേട്ടപ്പോ ഞാൻ എന്താ പറയുക,
0: അതെന്റെ ഒരു അശ്വര പിശാജ്. ഓക്കെ, ജീവൻ ചേട്ടാ അടിപൊളി എന്നും സിറാജ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. ഇനി അടുത്തത് നമ്മുടെ രാജേഷ് പച്ചാളം.
1: കഴിഞ്ഞു
0: എല്ലാ ബ്ലോക്കുകളെയും തകർത്തെറിഞ്ഞ് ഒരു മറുനാടൻ കല്യാണം, കൂടെ ഗാനകോകിലമാരുടെ ഗാനമേളയും. സമയമുണ്ടെങ്കിൽ ഗാനമേള തുടരാം, ദീപാമൃതം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ല, അത് എട്ടയ്ക്ക് ഇങ്ങനെ വരുന്നത് അല്ലേ ദീപ?
1: ഞങ്ങൾ പിന്നെ അങ്ങനെ
0: എപ്പോഴും ആയാലും അതിനൊരു അല്ലേ ദീപ,
1: എപ്പോഴായാ നിങ്ങൾക്ക്
0: മടിക്കും. അതാ അടുത്തത് ലക്ഷ്മി പ്രിയ ചേച്ചി. ദീപ, അമൃത, ഇന്ന് ജീവനെ ആദ്യമായി കണ്ടു, കൂടെ എനിക്ക് നാഗ്പൂരിലെ സ്വീറ്റ്സ് ഒക്കെ തന്നു കേട്ടോ. ചായ കുടിക്കാൻ വിളിച്ചു, പക്ഷെ തിരക്ക് കാരണം പറ്റിയില്ല. ജീവന്റെ റിവൈൻഡും ഞാൻ കേട്ടു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി. സന്തോഷം അവർ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് എൽസി ചേച്ചി അയച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുമില്ല, അതൊരു ചിരി അയച്ചിരുന്നുള്ളൂ. പിന്നെ ജീവൻ സൂപ്പർ, ഞാൻ ദുബായിൽ ചെല്ലട്ടെ അടുത്ത ഓർമ്മകളൊക്കെ അയക്കാമെന്ന്. അന്ന ചേച്ചി, ശരിക്കും നാട്ടിലില്ലേ ഒരുപാട് ഓർമ്മകൾ? എനിക്കൊന്ന് അവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഓർമ്മകൾ വരുമല്ലോ. പഴയ
1: കാലം
0: അടുത്തത് നമ്മുടെ കൊടകരയിൽ നിന്നും ബിന്ദു ദിലീപ്, ദിൻപു എന്നൊക്കെ ആയിപ്പോ എനിക്ക് ബിന്ദു ദിലീപ് കൊടകര. ഹായ് ദീപ ആൻഡ് അമൃത, ശുഭസായാഹ്നം. ഇന്ന് ഗെയിം കളിക്കാൻ മടിച്ചിരുന്നതാ, ചെറുതായൊക്കെ ഉറക്കം വന്നിരുന്ന ആ ഒരു സമയം. ഫ്രാൻസിന്റെ കളി കഴിഞ്ഞ് കിടന്നപ്പോ സമയം രാവിലെ 4 മണി, പിന്നെ 5:30 ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. അയ്യോ, അതാണ് ഇത്ര ഉറക്ക ക്ഷീണം. അങ്ങനെ മടിച്ചിരുന്നപ്പോ കേൾക്കുന്നു ഇന്ന് ജീവന്റെ റിവൈൻഡ് ആണെന്ന്. എന്നാ പിന്നെ കേൾക്കാം. ജീവന്റെ കഴിഞ്ഞ റിവൈൻഡ് ട്രെയിൻ യാത്ര ഇപ്പോഴും മനസ്സിൽ. പിന്നെ ജീവന്റെ വല്യമ്മയുടെ കാര്യം പറഞ്ഞപ്പോ മനസ്സിൽ ഒന്ന് കത്തി. ജീവന്റെ അമ്മ വീട് ഇവിടെ കൊടകരയാട്ടോ, അങ്ങനെ ഒരു ബന്ധം. രണ്ടാളും തറയാണെന്ന് പറയാണെന്ന് കരുതിയിട്ടാ ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചി
1: കൊടകരയിൽ വരും,
0: ഞങ്ങൾ അവിടെ വരും കൊട്ടേഷൻ. അതെ അതെ അതെ. അപ്പൊ ദീപാ,
1: കഴിഞ്ഞു,
0: ഇത്രയാണ് നമുക്ക് വന്ന മെസ്സേജുകൾ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ ഇപ്പം സിറാജിന്റെ റിവൈൻഡ് നമുക്ക് ഒന്നും കൂടി ഒന്ന് അയച്ചു തരാം. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ഓർമ്മകൾ കുറച്ചൊക്കെ കൈനിട്ടോ.
0: അതെ, എന്നാലും കുഴപ്പമില്ല, നമ്മൾക്ക് എപ്പോഴും ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും നല്ല നല്ല ഓർമ്മകൾ, നമ്മളെ ചിരിപ്പിച്ച നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ചിരി. പക്ഷേ നമുക്ക് പഴയ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന, ഇന്നും ഓർക്കുമ്പോൾ നീറ്റൽ ഉണ്ടാക്കുന്ന, അതൊക്കെ
1: മറന്നേക്കാം. പിന്നെ ഓർക്കണ്ടല്ലോ. അതെ, ചില ചില കഥകൾ നമുക്ക് അന്ന് സങ്കടമാണെങ്കിൽ ഇന്ന് ആലോചിച്ച് നമുക്ക്
0: നോക്കുമ്പോൾ ചിരിയാണ് സമ്മാനിക്കുന്നത്. അതെ,
1: അങ്ങനെയുള്ള ഓർമ്മകൾ ഉണ്ടാവും.
0: അതെ അതെ, അപ്പൊ അങ്ങനെ
1: അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അന്ന് അടി കിട്ടിയതോ തോട്ടി വീണതോ ഒക്കെ ആയിരിക്കും.
0: അതെ, ഓർമ്മകൾ അയക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾ കൂടുതലും ഇങ്ങനെ ചിരിക്കാനുള്ള കാര്യങ്ങൾ.
1: ഞാൻ പണ്ട് തോട്ടി വീണതാണ്
0: ആണല്ലേ,
1: പിന്നെ തകഴിയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ.
0: അല്ല, റേഡിയോ മൈക്ക്ഫസ്റ്റിന് പറഞ്ഞിരുന്നു. റേഡിയോ പറഞ്ഞിരുന്നു
1: ഞാൻ ഈ റീവൈൻഡ് തുടങ്ങി, അതായത് നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു.
0: തോട്ടിൽ വീണ
1: അതായത് ചങ്ങാടം മറിഞ്ഞ് ഞാൻ
0: പറഞ്ഞതാ. മറ്റേ കസിന്റെ വീട്ടിൽ പോയപ്പോ
1: ചങ്ങാടം മറിഞ്ഞ് തിരിച്ച് മറ്റേ പിന്നെ ഇതുമൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വന്നത് എണ്ണീറ്റ് പോളെ പായലേ വിട പൂപ്പലേ വിടാന്ന് പറയുന്നത്
0: പോളെ കേട്ടോ. ജഗതി അതൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോഴേ.
1: അല്ല, ആ സമയത്ത് അത് എല്ലാരും പേടിച്ചു പോയി. ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള
0: ശരിക്കേ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചില ചില ഇതുണ്ടല്ലോ. നിനക്കിത് വിധിച്ചതെന്ന് പറഞ്ഞാൽ റേഡിയോ മൈക്ക്ഫസ്റ്റ്
1: എനിക്ക് വിധിച്ചതാണ്. ഞാൻ ഇവിടെ വരണമെന്നും ഈ അമൃത എന്റെ മുന്നിൽ ഇരുന്ന് ഇതൊക്കെ പറയണമെന്നും ഇതൊക്കെ കേൾക്കണം. എന്റെ തലവിധി, ആ വിധി ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. പറ്റില്ല,
0: ഇല്ലില്ല. ആ പോള എങ്ങനെ
1: പോളയെ മുന്നിരിക്കും.
0: അതെ, താങ്ക്സ് അമ്രു ആൻഡ് ദീപൂസ്. This evening makes me and Rija special ennu parnjittu
1: Rajalakshmi
0: me and Rija special. Okay, appo Jeevan Chetan
1: appo endale ningalde aa oru jeevithayathra
0: pogirude nammale vidanulla idillennu Rajesh Pachal endo ചെറുതാ എന്ന് എഴുതി അയച്ചാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. അതെ, സത്യം. ഗാനമേള സഹോദരന്മാർ
1: നാല് വരിയാണ്, നാല് വരിക്കകത്ത് നിങ്ങൾ നല്ല തമാശ നിറച്ച് എഴുതി കഴിഞ്ഞാ ബാക്കി കഥകള് കേറ്റാൻ ഞങ്ങളെ പോലും
0: മേടിക്കും. അതാണ് ഗാനമേള സഹോദരൻ. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് എന്റെ മനസ്സിലേക്ക് വരുന്നു. വീണ്ടും വിടുന്നില്ല, ബിന്ദു ദിലീപ് എന്തോ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ
1: നോക്കാം. നമ്മള് വിടാനാ.
0: അതെ അതെ, വേഗം അയക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മാക്ഫാസ്റ്റ് സിസ്റ്റേഴ്സ്, ഓ താങ്ക് യു സോ മച്ച്. അങ്ങനെ പറഞ്ഞതിൽ ഇനി പോവാണ്. ഇനി ഞങ്ങൾ നോക്കത്തില്ല, കണ്ണടച്ചേ. കണ്ണടച്ചു, ഞാൻ ഇനി കണ്ണു തുറക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡിലുള്ള
1: ഉറങ്ങാൻ പോവാണോ?
0: അല്ല,
1: സാറ് കേൾക്കുന്നുണ്ടെങ്കിൽ അമൃത കാർത്തിക് ഇനി ഉറങ്ങാൻ പോവാ. അഞ്ചു തൊട്ട് ഏഴ് വരെ ഉറങ്ങാൻ പോവാണ്. ഇതാണ് എന്നും ഇവിടുത്തെ പരിപാടി,
0: ഇതാണ് എന്നോടുള്ള പാരാന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ദീപ, നമുക്ക് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറയാം. അപ്പൊ ദീപ ഈ വഴി അങ്ങ് പോകും, ഞാൻ കൃത്യം 7 മണിക്ക് സോങ്സ് ഓൺ ഡിമാൻഡിൽ എത്തുന്നതായിരിക്കും. ഇഷ്ടമുള്ള പാട്ട് വെച്ചാൽ പിന്നെ ഇവിടെ പിണക്കങ്ങളോ വഴക്കുകളോ ഇടി അടി വെട്ട് കുത്തൊന്നും വരരുത്. നമ്മുടെ അതല്ല, ഞാൻ പറഞ്ഞത് ക്യൂ പാലിക്കൂ, കാരണം ചിലപ്പോൾ ചിലർക്ക് കിട്ടിയത് അതാണ്.
1: സോങ്സ് ഓൺ ഡിമാൻഡിൽ നമുക്ക് വിളിക്കുന്ന
0: ഇതൊരു വാശിയോടുകൂടി എടുക്കൂല്ലേ.
1: കഴിഞ്ഞ ദിവസം 7:30 ആരുമില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് എല്ലാരും പറയുന്നത്. 7:30 ആരുമില്ല,
0: ഇല്ല. പിന്നെ എനിക്ക് ഉള്ള ഒരു സംശയം ദീപ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സ്ഥിരം, നമുക്കറിയാലോ ഒരു പ്രോഗ്രാം ഇന്ന ടൈം പോലെ ഇന്ന ടൈം വരെ. അപ്പൊ നമ്മളത് കേട്ടിട്ടാണല്ലോ, അപ്പോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് അയ്യോ കഴിഞ്ഞ ആ ഒരു പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത് എനിക്ക് വേണ്ടി. ഇത് കഴിഞ്ഞ 8:30 ചില പാർട്ടികൾ വിളിക്കും, ഹലോ സോങ്സ് ഓൺ ഡിമാൻഡ് അല്ലേ, എനിക്കൊരു പാട്ട് വേണം. അപ്പൊ അവരത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, അതാണ് ചോദിക്കുക. എന്താ കിട്ടി
1: എന്നാലും
0: 10 മണിക്ക് എന്തായാലും കിട്ടിയ അന്ന് ചോദിച്ചെങ്കിൽ ചിലപ്പോ ഒരു പാട്ട് കിട്ടിയാലോ എന്ന്. അപ്പൊ കൃത്യം 8 മണിക്ക് മുൻപായിട്ട് തന്നെ പാട്ട് ചോദിക്കാം. നമുക്ക് ഇന്നല്ലെങ്കിൽ ചിലപ്പോ ഇന്ന് കിട്ടില്ല, നാളെ കിട്ടും. ഓക്കെ,
1: എല്ലാവർക്കും ടാറ്റാ ബൈബി, എല്ലാവർക്കും ശുഭസായനം, ചായ ഒക്കെ കുടിച്ചിരിക്കുക. 7 മണിക്ക് അമൃത കാർത്തിക് വരും, അതിന് വേണ്ടിട്ട് പാട്ടൊക്കെ ചോദിച്ച് എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക.
0: അതെ അതെ, അമൃതയുടെ ഹാഫ് പേയ്മെന്റ് കട്ട് ചെയ്യാം. ജീവൻ ചേട്ടൻ, എനിക്ക് ഇത് തന്നെ വേണം കേട്ടോ.
1: ജീവൻ ചേട്ടാ
0: പോട്ടെ.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭസായനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റീവൈൻഡിൽ നിന്നും യാത്ര പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ദീപ,
0: ഞാൻ ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരും നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഹായ് ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെയുള്ളത് ദീപ. അപ്പൊ ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിലെ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ആകാംക്ഷയായിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരിക്കും. കാരണം പുതിയ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള ഒരാഗ്രഹം എപ്പോഴും നമുക്കുണ്ടാവും. അപ്പൊ ഫസ്റ്റ് തന്നെ ചിന്ന ചിന്ന ആസ എന്ന മൂവിയിലെ പാട്ടില് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കരകവിയാതെ എന്ന സോങ്. ഇന്ദ്രൻസ് മധുബാല രണ്ടുപേരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ചിന്ന ചിന്ന ആസ. ഈ സിനിമയിൽ അൻവർ അലി ലിറിക്സ് ചെയ്ത് ഗോവിന്ദ് മസന്ത മ്യൂസിക് കൊടുത്ത് അഭിജിത്ത് അനിൽകുമാർ പാടിയിട്ടുള്ള പാട്ടാണ് കരകവിയാതെ. അപ്പൊ നമുക്ക് ട്രെൻഡിംഗ് വൺസിലൂടെ ആദ്യം ഈ പാട്ട് കേൾക്കാം.

ട്രെൻഡിങ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഐ നോബഡി എന്ന മൂവി, ലേറ്റസ്റ്റ് മൂവിയാണ്. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് എന്നിവർ അഭിനയിച്ചിരിക്കുന്ന സിനിമ. രാവ് താണ്ടിവരും വെളിച്ചമ്മ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു സോങ് ഉണ്ട്. സിത്താര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ അതിന്റെ ആ ഒരു ജോണർ എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ. അൻവർ അലിയുടെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയ്. കേൾക്കാം നമുക്ക് ഈ ഗാനം അടുത്തതായി ട്രെൻഡിങ് വൺസിൽ.

രണ്ട് മലയാളം പാട്ട് കേട്ടു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തമിഴ് സോങ് ആണ്. ഇദയം മുരളി എന്ന ഫിലിമിലെ കാട്ടഴകി സോങ്, വിവേക് ലിറിക്സ് ചെയ്ത് തമൻ മ്യൂസിക് ചെയ്തിട്ട് തമൻ തന്നെ പാടിയിട്ടുള്ള പാട്ടാണ്. അഥർവ, തമൻ, നിഹാരിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ് ഇദയം മുരളി. കേൾക്കാം അടുത്തതായി കാട്ടഴകി എന്ന സോങ് ട്രെൻഡിംഗ് വൺസിലൂടെ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ട്രെൻഡിംഗ് വൺ.
2: Stay tuned, Radio Mike Fast 90.4 Trending Ones. Trending Ones le next song oru Hindi song aanu, Dhamal 4 enna movie. Ee movie le Tumse Jo Ishq ennu parnittulla oru song undu. Ajay Devgan, Ritesh Deshmukh ennivar pradhana veshangalil abhinayichirikkunna film aanu Dhamal 4. Ajay Devgan, Ritesh Deshmukh, Arshad Varsi, Javed Jafri ennivar pradhana veshangalil abhinayichirikkunna film aanu Dhamal 4. ഇതിൽ രാഷ്മി വിരാഗ്, സഞ്ജു റാത്തോഡ് എന്നിവർ ലിറിക്സ് ചെയ്ത്, തനിഷ് ബക്ചി, സഞ്ജു റാത്തോഡ്, ഗൗരവ് റാത്തോഡ് എന്നിവർ മ്യൂസിക് ചെയ്ത്, സഞ്ജു റാത്തോഡ് പാടിയിട്ടുള്ള പാട്ടാണ് തുംസ ജയ്ഷ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗാനം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം ട്രെൻഡിംഗ് വൺസിൽ.

0: അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് വൺസിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഒരു തെലുഗു സോങ് ആണ്. ഇരുമുടി എന്ന ഫിലിമിലെ ഇരുമുടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. രവി തേജയാണ് ഈ ഒരു ഫിലിമില് മെയിൻ ക്യാരക്ടറിൽ അഭിനയിച്ചിരിക്കുന്നത്. ശിവ നിർവാണ ലിറിക്സ് ചെയ്ത് അദ്ദേഹത്തിനോട് കല്യാൺ ചക്രവർത്തിയും കൂടിയിട്ടാണ് ഈ ഒരു വരികൾ എഴുതിയിരിക്കുന്നത്. ജി വി പ്രകാശ് കുമാറിന്റേതാണ് മ്യൂസിക്. അനന്തുവാണ് പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ ബാക്കിംഗ് വോക്കൽസ് കൊടുത്തിരിക്കുന്നത് അശ്വിൻ സത്യ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ഇരുമുടിക്കെട്ട് എന്ന സോങ്. ഈ ഒരു സോങ്ങോടുകൂടി ഇന്നത്തെ ട്രെൻഡിങ് വൺസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നല്ല നല്ല ലേറ്റസ്റ്റ് പാട്ടുകളുമായിട്ട് നമുക്ക് ട്രെൻഡിങ് വൺസിലൂടെ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ശരണമയ്യപ്പ പള്ളിക്കട്ട്.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കാർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
0: അതിനല്ലേ സോങ്സ് ഓണ്ടി മാൻ.
2: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം. അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: റേഡിയോ മാക്ഫസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിനായി ഊഷ്മ വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് തേച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലന്റിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ

0: കസ്റ്റംസ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി കൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാടക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിൻ ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവെ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: Ready Macfast 90.4 Time Check
2: 7 o'clock.

ഹലോ ഹലോ ഹായ് നമസ്കാരം ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ വൈകിട്ട് നമ്മുടെ ഷോയില് മഴയെക്കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് സംസാരിച്ചു അല്ലേ. ഇനിയിപ്പം മഴയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. മഴ എങ്ങനെയുണ്ട്? ഇപ്പം നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെയും ഇങ്ങനെ നല്ല ഇട്ടി വെട്ടി മഴ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു മഴയുള്ള രാത്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഗാനത്തിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കേണ്ട നമ്പർ 0469273033 0469273333. അപ്പോൾ ഇന്ന് പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട് ഈ ഒരു മണിക്കൂർ നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ അമൃത കാർത്തികയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. എൻ്റെ എന്ന് മാത്രം ഞാൻ അവകാശപ്പെടുന്നില്ല, നമ്മൾ ഒരുവിധം എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ എസ് പി ബി ഫാൻസ് ഉണ്ട്, ജാനകിയമ്മ ഫാൻസ് ഉണ്ട്, പിന്നെ തമിഴ് സോങ് ഇഷ്ടമുള്ളവരുണ്ട്, തമിഴ് സോങ് നമ്മുടെ ഇളയരാജ ഹിറ്റ്സ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഗാനമുണ്ട്, മലരെ മൗനമായി. ഇത് പുതിയൊരു കാര്യമല്ല, ആദ്യമായിട്ടിടുകയല്ല, എങ്കിൽ പോലും ഈ പാട്ട് ഇടുന്ന സമയത്ത് ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു സങ്കടം. അപ്പോൾ മലരെ മൗനമായി എന്ന മനോഹരമായ ഗാനമാണ് ആദ്യം ഈ ഒരു സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓക്കേ, അപ്പോ അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഗാനം നമ്മൾ ആസ്വദിച്ചു. ഇനി നമ്മുടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ഫസ്റ്റ് കോളറിലേക്ക് പോവാണ് കേട്ടോ. അതാരാണ് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം.
0: നമസ്കാരം,
1: മുഹമ്മദ് പടത്തുകാവനെ.
0: പറയൂ മുഹമ്മദ് ഏട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, പാട്ട് വെച്ച് തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: സൗഹൃദവാണി എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ സ്വപ്ന കോഡ് റേഡിയോ കൂട്ടുകാർക്കും.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി. നമ്മുടെ മുഹമ്മദ് ഏട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. പൂവണിഞ്ഞു മാനസം എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് ഇപ്പൊ പറഞ്ഞ. എല്ലാവർക്കും വേണ്ടിയിട്ട് ദാവരുന്നു സോങ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂറ്, തിരുവല്ല.
6: സമയം ദാ അങ്ങനെ 7 മണി കഴിഞ്ഞ് 17 മിനിറ്റും 12 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ അടുത്ത കോളർ ഉണ്ട് കേട്ടോ, ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്.
7: ഗുഡ് ഈവനിങ് അമൃത.
6: ഗുഡ് ഈവനിങ്. ഇതാരാണ്?
7: എൽസി.
6: എൽസി ചേച്ചി, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
7: പട്ടം എന്ന ചിത്രത്തിലെ
6: ഡെഡിക്കേഷൻ
7: ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവരും പിന്നെ എസ്പെഷ്യലി മുട്ടന് വേണ്ടിട്ട്.
6: ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ശരി. അപ്പൊ നമ്മുടെ എൽസി ചേച്ചിയാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. പട്ടം എന്ന ചിത്രത്തിലെ മഴയെ തൂമഴ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ്. അപ്പൊ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ വരുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: യേസ്, അപ്പതാ നമ്മളിങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് കേട്ട് കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത ആൾ എത്തിയിരിക്കുകയാണ് പാട്ട് ചോദിക്കാനായിട്ട്. അതാരണം നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം. രതീഷ് ആണ് മഞ്ഞപ്പുറയിൽ നിന്ന്.
0: മഞ്ഞപ്പുറയിൽ നിന്നും രതീഷ് ചേട്ടൻ. രതീഷ് ചേട്ടാ പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: പ്രിയനെ ഉയർന്നീയേ.
0: പ്രിയനെ ഉയർന്നീയേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്
1: വേണ്ടത്. പിന്നിലാവ്.
0: പിന്നിലാവ്, ഓക്കെ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: തോന്നുന്നുണ്ട് സിനിമ.
0: യെസ്, പിന്നിലാവ് ആണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മുടെ സുബ്രഹ്മണ്യൻ തൃപ്പയാർ, ദിവ്യ സന്തോഷ്, പിന്നെ നമ്മുടെ കണ്ണൂർക്കാരൻ ആനന്ദേട്ടൻ, പിന്നെ നമ്മുടെ ശുചിത് കുമാർ നീലേശ്വരൻ, പിന്നെ നമ്മുടെ ചാലക്കുടിക്കാരൻ റിൻസൻ ചേട്ടൻ. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാമേ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ. അങ്ങനെ നമ്മുടെ മഞ്ഞപ്പുറയിൽ നിന്നും രതീഷ് ചേട്ടനാണ് വിളിച്ചത്. പിന്നിലാവ് എന്ന ചിത്രത്തിലെ പ്രിയനെ ഉയർന്നീയേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്ന ഗാനത്തിലേക്ക് പോകാം. ഒപ്പം പറഞ്ഞവർക്കെല്ലാം നമുക്ക് ഈ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാം. ഒരു മെസ്സേജ്: അസൂയയും കുശുമ്പും നിറഞ്ഞ മനസ്സുകൾ ക്ലാവ് പിടിച്ച കണ്ണാടി പോലെയാണ്, നല്ലതൊന്നും അതിൽ വ്യക്തമായി കാണുകയില്ല. ബാബുസ് നട്ടാശ്ശേരി. ഓക്കെ ബാബു ചേട്ടാ. അടുത്തൊരു മെസ്സേജ്: മലരെ മൗനമ എന്ന ഗാനം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കോപത്തിന് നിയന്ത്രണവും സ്നേഹത്തിന് പ്രകടനവും ബന്ധങ്ങൾക്ക് സമയവും നൽകുക. ശുഭരാത്രി, ഒത്തിരി സ്നേഹത്തോടെ ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ് ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റും പറഞ്ഞിട്ടുണ്ട് അനിൽചേട്ടൻ. അനിൽചേട്ടൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞങ്ങ് പോവാണ് അല്ലേ. അപ്പോൾ ശുഭരാത്രി അനിൽചേട്ടൻ നേരുകയാണ്. ഇനി നമുക്ക് പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക്

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 59:57 ആയിരിക്കാണ്. അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കോളർ ഉണ്ടാകണം, നോക്കാം. ഗുഡ് ഈവനിങ്.
3: ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ നാരായണൻ
2: ചേട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: എനിക്ക് വേണ്ടത്
2: നമ്മുടെ ദാസേണ്ണും സുശീലാമ്മയും ചേർന്ന് പാടിയ ഗാനം അല്ലേ?
3: ഓക്കെ
2: ഓക്കെ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ നമ്മുടെ പി കെ വേണുഗോപാൽ, ഇടങ്ങറ, കോട്ടയം ബാബു, ഗീതാ ചുമത്ര, പിന്നെ സൗഹൃദ വാണിലെ എല്ലാ കൂട്ടുകാർക്കും.
2: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം
3: കേട്ടോ.
2: ശരി, ഓക്കെ. നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്നും നാരായണൻ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ പൂവിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്തും എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു സോങ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മുടെ നാരായണൻ ചേട്ടൻ ചോദിച്ച ആ ഗാനവും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി അടുത്ത കോളിലേക്ക് പോകുന്നു കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം.
0: പാവം ബഷീർക്ക, പറയൂ. പാവം ബഷീർക്കു ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് തമിഴ് പാണ്ഡ്യൻ എന്ന മൊഴിയിലെ പാണ്ഡ്യൻ നമ്മുടെ ദീപചേച്ചി കുമരകം, ആനന്ദേട്ടൻ കണ്ണൂർ, പിന്നെ മുഹമ്മദ് ഖാൻ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം നമുക്ക് കേട്ടോ. പോയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ബഷീർക്കായിരുന്നു കേട്ടോ പാലക്കാട് ആലത്തൂരിൽ നിന്നും വിളിച്ചത്. പാണ്ഡ്യനന്റെ ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കേൾക്കാം ആ ഗാനം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: യെസ്, അപ്പോ ആ ഗാനവും നമ്മൾ കേട്ടു, ആസ്വദിച്ചു. ഇനി അടുത്ത കോളർ ഉണ്ട് കേട്ടോ, അതാരാണെന്ന് നോക്കാം, ഏത് ഗാനമാണെന്നുള്ളത് ചോദിക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: നമസ്കാരം.
0: നമസ്കാരം രാജൻ ചേട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: തെങ്കാശി പട്ടണത്തിനകത്ത് ഒരു സിംഹമാലും കാട്ടിൽ എന്ന് പറഞ്ഞൊരു പാട്ട്.
0: ഓ, ഓക്കെ ഓക്കെ ഓക്കെ.
1: എക്കോ ഒന്നും ഇടണ്ട.
0: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നിങ്ങൾ ബർത്ത്ഡേ നടത്തി എല്ലാവർക്കും.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട്.
1: ആ, റേഡിയോ പ്രേക്ഷകർക്ക് എല്ലാവർക്കും, മാസ്പാസിലെ എല്ലാവർക്കും.
0: ആ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനാണ് പാട്ട് ചോദിച്ചത്. തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിലെ ഒരു സിംഹം എന്ന് തുടങ്ങുന്ന ഗാനമാണ് വരാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അങ്ങനെ ദാ നമ്മള് ഏകദേശം നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ വൈൻഡപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. 7 മണി കഴിഞ്ഞ് 46 മിനിറ്റും 52 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
3: ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാനാണ് രേഖ സുഖേ.
2: ആരാണ് വഴിതെറ്റി വന്ന ആ ആൾ? രേഖ ചേച്ചി, എന്തുണ്ട്?
3: ഒരുപാട് സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ഞാൻ ഈ സംസോട് വേണ്ടി വിളിക്കുന്നത്.
2: പിന്നെ സാധാരണ ഗ്രീറ്റിംഗ് കാർഡ്സ് പോലും നമ്മൾ പറയല്ലേ, ഈ തുറക്കുന്നത് രേഖ ചേച്ചി ആയിരുന്നു പലപ്പോഴും അന്ന്. ഇപ്പൊ വല്ലപ്പോഴും അല്ലേ, പക്ഷെ കേൾക്കുന്നുണ്ട് അല്ലേ
3: മെസ്സേജിലൂടെ. തിരക്കല്ലേ, അപ്പം കോളേഴ്സ് ഒക്കെ വരുന്ന അവർക്കുള്ള സ്പേസ് നമ്മള് കൊടുക്കുവായിരുന്നു.
2: ഓക്കെ ചേച്ചി, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
3: എനിക്ക് കാണാ കൺമണിയിലെ നമ്മുടെ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്നുള്ള
2: പാട്ടേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ രണ്ട് മക്കൾക്കും, പിന്നെ നദീറത്തയുടെ മോൻ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നല്ലോ.
2: ഓക്കെ ഓക്കെ.
3: അത് പിന്നെ ഗീത ചേച്ചിയുടെ രണ്ട് കുഞ്ഞുമക്കള്, പിന്നെ അമൃത കുട്ടിയുടെ മോള്, ദിയോ കുട്ടിയുടെ മോള്, കുഞ്ഞു മക്കൾക്ക്
2: എല്ലാവർക്കും. ശരി ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
3: താങ്ക് യു.
2: അപ്പൊ രേഖ ചേച്ചി പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം
3: കേട്ടോ.
2: ഓക്കെ ശരി. അപ്പോ രേഖ സത്യൻ, രേഖ ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്. കാണാക്കൺമണി എന്ന ചിത്രത്തിലെ മുത്തേ മുത്തേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. അപ്പൊ ദാ വരുന്ന സോങ് കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഓക്കെ, അപ്പതാ നമ്മള് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് കുറച്ച് മെസ്സേജ് നമുക്ക് എത്തിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഗുഡ് ഈവനിങ് അമൃത. ഭംഗിയുള്ള മുഖങ്ങൾ കണ്ടെത്താൻ എളുപ്പമായിരിക്കും, പക്ഷേ ഭംഗിയുള്ള മനസ്സ് കണ്ടെത്താൻ എളുപ്പമല്ല. അമൃതയ്ക്കും ഷാജു മടത്തുംപടി, ഷീബ കുമരകം, ആനന്ദൻ, ഗിരീഷ് എരമല്ലൂർ, മുഹമ്മദ് വടക്കേ വാവനൂർ, ജേങ്കർ ഫോർട്ട് കൊച്ചി എന്നീ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടനും ശുഭരാത്രി നേരുകയാണ് കേട്ടോ. അപ്പോൾ അമൃതമോൾക്ക് മിനി മിനി താങ്ക്സ്. ബുഹത്തി പ്യാർസി ബാബുസ് നട്ടാശ്ശേരി. ഓക്കെ ബാബു ചേട്ടാ, ശുഭരാത്രി നേരുന്നു. ഡിയർ മാക്ഫാസ്റ്റ് ആൻഡ് അമൃത, എനിക്കിഷ്ടപ്പെട്ട ഗാനം, അതും എനിക്കിഷ്ടപ്പെട്ട പട്ടം എന്ന ചിത്രത്തിലെ ലെജൻഡ് എം ജെ ജയചന്ദ്രൻ സാർ സംഗീതം ചെയ്ത ഗാനമായ മഴയെ തൂമഴേ എന്ന ഗാനം വെച്ചു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ മാക്ഫാസ്റ്റ് ശ്രോതാക്കൾക്കും ഇത് കേട്ടുകൊണ്ട് ഈ പാട്ട് ആസ്വദിച്ച എല്ലാ ഗാനപ്രേമികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എൽ സി ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൽ സി ചേച്ചിക്കും ഒരു ശുഭരാത്രി നേരുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. സുബ്രഹ്മണ്യൻ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് മാക്ഫാസ്റ്റ് ആർ ജെ എസ്, ഇന്ന് പാട്ടുകൾ കേട്ടതൊക്കെ നല്ലത്, ഇനി കേൾക്കാൻ പോകുന്നതും നല്ലതാകും എന്ന് പ്രതീക്ഷയോടെ നല്ല നല്ല പാട്ടുകൾ ആവശ്യപ്പെടുന്ന ശ്രോതാക്കൾക്ക് പ്രത്യേകം നന്ദി. സുബ്രഹ്മണ്യൻ തൃപ്രയാർ. സുബ്രഹ്മണ്യൻ ചേട്ടാ, സുബ്രഹ്മണ്യൻ ചേട്ടനും ശുഭരാത്രി നേരുകയാണ്. ഹായ് അമൃത, വിളിച്ചു ഗാനം ചോദിക്കാനൊന്നും ഞാനില്ല, പക്ഷേ പ്രിയ ശ്രോതാക്കൾ ചോദിക്കുന്ന ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കാൻ തുടക്കം മുതൽ ഞാനുണ്ട്. ചൂടിനല്പം ശമനം നൽകിയ ശേഷം മഴ മടങ്ങിപ്പോയ ഈ രാത്രിയിൽ സുഖമായൊന്നുറങ്ങണം. അതിനു മുൻപ് അമൃതയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി കൂടി നേരുന്നു. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. അപ്പോൾ ആന്റണി ചേട്ടാ, ആന്റണി ചേട്ടനും ശുഭരാത്രി നേരുകയാണ്. അടുത്ത മെസ്സേജ്. ഗുഡ് ഈവനിങ് അമൃതമോളെ, പാട്ടുകൾ കേട്ടുകൂടിയുണ്ട്, എല്ലാം സൂപ്പർ സോങ്ങൾ. പൂവിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്തും സൂപ്പർ. നാരായണ ചേട്ടാ താങ്ക് യു. അമൃതമോൾക്കും റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. രേഖുട്ടി താങ്ക് യു എന്നും പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചിക്കും ശുഭരാത്രി. മോളെ, നദീർത്തയുടെ മോൻ ഒരു ബർത്ത് ഡേ ആശംസ പറയണേ. അപ്പോൾ ഇനി നാളെ കേട്ടുമുട്ടാം. ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. സസ്നേഹം ബിന്ദു, ദിലീപ് കൊടകര, തൃശൂർ. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. താജ്മഹൽ നിർമ്മിച്ച രാജ്യശില്പി ഷാജഹാൻ ചക്രവർത്തി എന്ന് അങ്ങനെ ഒരു അതൊക്കെ എഴുതി ഒരു പിക്ചറൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ബിന്ദു ചേച്ചിക്ക് ശുഭരാത്രി നേരുന്നു. നദീർത്തയ്ക്ക്, നദീർത്തയുടെ മകന് ഒരു ബർത്ത് ഡേ വിഷസൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത് ഡേ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അമ്പിളി ചേച്ചി, മോളെ റേഡിയോ കഫേയിൽ ഓക്കെ അമൃതമോളെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അമ്പിളി ചേച്ചിക്കും ശുഭരാത്രി. മഴയെ എന്ന് തുടങ്ങുന്ന ഗാനം സൂപ്പർ, താങ്ക്സ് എൽ സി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്ന് ഞാനും ടാറ്റ ബൈ ബൈ പറയുകയാണ്. കൂടെയുണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർജെ അമൃത കാർത്തിക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്.
2: 8 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 6 1.
0: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: നമ്മൾ കേരളീയരുടെ പരമ്പരാഗത നാലുമണി പലഹാരങ്ങളിൽ ഒന്നാണ് ഇലയട എന്ന് പറയുന്നത് അല്ലെ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിൽ ഇന്ന് മാമ്പഴം കൊണ്ടൊരു ഇലയടയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് ദീപ. സാധാരണയായിട്ട് ചക്ക കൊണ്ടും നേന്ത്രപ്പഴം കൊണ്ടൊക്കെയാണ് നമ്മൾ അട തയ്യാറാക്കാറുള്ളത്. പക്ഷെ ഈ പഴുത്ത മാങ്ങ ചേർത്ത് തയ്യാറാക്കുന്ന അടയുടെ രുചി വളരെ വ്യത്യസ്തമാണ്. പിന്നെ നമുക്കറിയാം മാമ്പഴം വെച്ചിട്ടുള്ള ഇലയട എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതും ഉണ്ടാവും. അധികം ആർക്കും അറിയാൻ പറ്റാത്ത, എന്നാൽ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന രുചിയേറിയ മാമ്പഴ ഇലയട. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്: പഴുത്ത മാങ്ങ അരച്ചത്, അതൊരു 2 മാങ്ങ അരച്ചതെടുക്കുക. ശർക്കര 1/4 കിലോ, തേങ്ങാ ചിരക്കിയത് 1/2 മുറി, ഏലക്ക ചതച്ചത് 5 എണ്ണം, അരിപ്പൊടി 3 കപ്പ്, റവ അത് 1 കപ്പ്, നെയ്യ് 1 ടീസ്പൂൺ. ഇത്രയാണ് നമ്മുടെ മാമ്പഴം വെച്ചിട്ടുള്ള ഇലയടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്: പഴുത്ത മാങ്ങ അരച്ചത് 2 മാങ്ങയുടേത്, ശർക്കര 250 ഗ്രാം, തേങ്ങാ ചിരക്കിയത് 1/2 മുറി, ഏലക്ക ചതച്ചത് 5 എണ്ണം, അരിപ്പൊടി 3 കപ്പ്, റവ 1 കപ്പ്, നെയ്യ് 1 ടീസ്പൂൺ. ആദ്യം നമ്മൾ ഈ അരിപ്പൊടിയും റവയും അരച്ച മാമ്പഴവും ഇതിലേക്ക് നെയ്യും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളം ചൂടുവെള്ളം കുറേശ്ശെ ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ആദ്യത്തേന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിനുള്ള മാവ് നമ്മൾ ശരിയാക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി, റവ, ഈ മാമ്പഴം അരച്ച ആ പേസ്റ്റ്, അതിലേക്ക് നെയ്യും കൂടി ചേർത്തിട്ട് കുറച്ചുപ്പും കൂടി ചേർത്തിട്ട് ഇളം ചൂടുവെള്ളം വേണം നമ്മൾ ഇതിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചു വയ്ക്കുക. ഇനി തേങ്ങയും ശർക്കരയും ഏലക്കയും ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റിവെക്കുക. വാഴയിലയിലോ വട്ടയിലയിലോ ഏതാണോ നമ്മൾ ഇലയട ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണോ അതിൽ മാവ് പരത്തിയിട്ട് നടുക്ക് ഈ മാറ്റിവെച്ച തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് ഇല മടക്കി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ വേവിക്കുക. ഏകദേശം ആയെന്ന് തോന്നുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ വളരെ രുചിയേറിയ മാമ്പഴം കൊണ്ടൊരു ഇലയട തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് തന്നെയാണ്. പക്ഷെ മാമ്പഴം വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ആർക്കും മനസ്സിലാവില്ല നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാമ്പഴം വെച്ചിട്ടാണ് ഇലയട ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ 4 മണി പലഹാരത്തിനൊക്കെ നമ്മൾ ഈ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിലൊക്കെ നല്ലതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇലയട. അത് മാമ്പഴം വെച്ചിട്ടുള്ള ഇലയട. ഈ മാമ്പഴമൊക്കെ തിന്നാൻ മടിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതും ഒരു സീക്രട്ടാണ്. അപ്പം എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. സമയം

കണ്ണ് ഒന്ന് ബ്രൈറ്റ് ആക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ നേരത്ത് എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിൽ തന്നെ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങൾക്കുള്ള ഒരു സൂത്രപ്പണിയാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്, അത് പറയാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജി അപർണ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫേസിന് ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഭംഗി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്, അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും ഇതിന് ഒരുപാട് ഐറ്റംസ് വേണമെന്ന്. വേണ്ട, നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റംസ് മാത്രം മതി. അടുക്കളയിലേക്ക് ചെന്ന് അമ്മ കാണാതെ നല്ലൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റി വെച്ചോ, അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. അപ്പോ നല്ല വൃത്തിയുള്ളൊരു ബൗൾ എടുക്കുക, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇടുക. ഇനി വെള്ളം ചേർക്കാതെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കഴുകി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ചലിക്കുക. നല്ല പേസ്റ്റ് പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ച് തുടച്ചു മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്, ഇനി പാർലറിൽ പോയിട്ട് ചെയ്യാനായിട്ട് സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനൊപ്പം നിങ്ങൾക്ക് തൈരും കൂടി ആഡ് ചെയ്ത് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി തൈരൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല, അതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമല്ല, തൈര് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിൽ ഒരു ചെറിയ എണ്ണമയം പോലെയൊക്കെ തോന്നുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4.
2: 9 o'clock.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
3: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: കാടുതേറി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയ്ക്കൊപ്പം ശുഭയാത്ര.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച

0: 1924
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

കാറ്റുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
0: സീറോ ഡെലിവറി.
2: യെസ്,
0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഹലോ, നമസ്കാരം. റേഡിയോ മക്ഫാസ്റ്റ് 90.4 സ്വീറ്റ് ഡ്രീംസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. നമ്മള് ഇന്ന് പോകുന്നത് ഒരു പഴയ, അതായത് നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമമുണ്ട്. ഓർമ്മയുണ്ടോ? ആ ഗ്രാമത്തിലേക്കാണ് കേട്ടോ. മൊബൈൽ സിഗ്നൽ ഇല്ലാത്ത, പക്ഷേ മനുഷ്യരുടെ ബന്ധം ഫുൾ സിഗ്നൽ ആയിരുന്ന ഒരു ഗ്രാമം. വീടുകളൊക്കെ ചെറിയതായിരുന്നു, പക്ഷേ ഹൃദയം അത്രത്തോളം വലിയതായിരുന്നു അല്ലേ. അപ്പോ അന്നൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദങ്ങൾ, അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുമ്പോൾ ചേച്ചി ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്രയുമൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ കുട്ടിക്കാലം പോലെ തന്നെ ആ ഒരു പഴയ ഗ്രാമവും നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന്?

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. ഈ വൈകുന്നേരം ആയാലേ കുട്ടികളെല്ലാം, അതായത് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പുറത്തേക്ക് മണ്ണിൽ കളിയും ചിരിയും വിളികളും ഒക്കെ ആയിട്ട് സമയമൊന്നും നോക്കാതെ കളിച്ച ആ ദിവസങ്ങളല്ലേ. ഇന്ന് ശരിക്കും ക്ലോക്ക് നോക്കിയാണ് നമ്മളൊക്കെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പോലും. രാവിലെ ഈ കോഴിയുടെ കൂവ് കേട്ടുണരുന്ന ഒരു സമയം, ചായയുടെ ഗന്ധം, വീട്ടുമുറ്റത്ത് അമ്മയുടെ വിളി, അങ്ങനെ അങ്ങനെ സിമ്പിളായിരുന്ന ഒരു ജീവിതമല്ലേ. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ അത് തന്നെയല്ലായിരുന്നോ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്.

ഊരിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് ആരെങ്കിലും ഒരു വീട്ടിൽ വന്നാൽ അതൊരു വീട്ടിലേക്ക് മാത്രമുള്ള വരവല്ല, ഒരു കുടുംബത്തിലേക്കുള്ള വരവായിരുന്നു അല്ലേ. അവർക്ക് നെയ്ബേഴ്സ് അല്ലായിരുന്നു, അവർക്കെല്ലാം, അതായത് നമ്മളെല്ലാവരും ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന സമയമായിരുന്നല്ലേ. മതിൽക്കെട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു ജീവിതം അല്ലേ. കള്ളങ്ങളില്ലാതെ, അതുപോലെ ചതികളില്ലാതെ സൗഹൃദങ്ങൾ മാത്രം കാത്തു സൂക്ഷിച്ച ആ സമയങ്ങൾ. ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകം എത്രത്തോളം മാറിയിരിക്കുകയാണല്ലേ. ഇന്ന് പലതും നമുക്ക് പല കാര്യങ്ങളും ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ പഴയ ഗ്രാമം അല്ലെങ്കിൽ പഴയ കാലം ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും അങ്ങനെ ആഗ്രഹിക്കുകയാണല്ലേ.

പിന്നൊരു കാര്യമുണ്ട്, ഈ മഴയില്ലേ, മഴ പെയ്യുമ്പോ നമ്മുടെ ആ ഒരു നാടെന്ന് പറയുന്നത് വേറൊരു ലോകമാകുമായിരുന്നല്ലേ. മണ്ണിന്റെ അഗന്ധം, കുടിലിന്റെ മേൽ പെയ്യുന്ന മഴയുടെ ആ ശബ്ദം, അവയൊക്കെ കേൾക്കുമ്പോൾ ഒന്നും വേണ്ടെന്ന് തോന്നിയ നിമിഷങ്ങൾ. കറണ്ട് പോയിരുന്ന രാത്രികൾ ഓർമ്മയുണ്ടോ? ഇരുട്ട്, പക്ഷെ അന്നൊന്നും ഒരു ഭയമില്ല. പുറത്തിരുന്ന് അമ്പിളി മാമനെ നോക്കി നമ്മുടെ മുത്തശ്ശിയൊക്കെ നമുക്ക് കഥകൾ പറഞ്ഞിരുന്ന ആ ഒരു സമയമല്ലേ. ഇന്ന് ആർക്കും സമയമില്ല, അങ്ങനെ ഒരുമിച്ചൊന്നിരിക്കാൻ പോലുമുള്ള സമയമില്ല, അത്രത്തോളം തിരക്കായിരിക്കുകയാണല്ലേ എല്ലാവരും തന്നെ.

മറ്റൊരു കാര്യം ഇനി എടുത്തു പറയേണ്ടത്, ആ ഗ്രാമത്തിൽ തലയെടുപ്പോടെ ഇങ്ങനെ നിന്നിരുന്നത് അവിടുത്തെ കടകളാണ്. അവിടുന്ന് കിട്ടിയ ചെറിയ മിഠായി, പൈസ കുറവായാലും ചിരിയോടെ നമുക്കത് തന്നിരുന്ന ആളുകൾ. ശരിക്കും അതൊരു കടയല്ലായിരുന്നു അല്ലേ, ഒരു മെമ്മറി സ്റ്റോർ ആയിരുന്നു നമുക്ക്. ഉത്സവങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് അകന്നു പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്നും ഉത്സവങ്ങളുണ്ട്, പക്ഷേ അന്ന് നമ്മൾ കൂട്ടുകാരുമൊത്ത് അല്ലെങ്കിൽ വീട്ടുകാരുമൊത്ത് പോയിരുന്ന ആ ഒരു സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെക്കാലം എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗ്രാമം എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ ലോകമായിരുന്നു, സ്വർഗമായിരുന്നു അല്ലേ. അപ്പോ ഇന്ന് ഈ ഗ്രാമത്തിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കാനാട്ടോ. ഇനിയും ഉണ്ട് ഒരുപാട് പറയാൻ, പക്ഷേ മറ്റൊരു ദിവസത്തിൽ നമുക്ക് വീണ്ടും ആ ഗ്രാമത്തിലേക്കൊരു യാത്ര പോകാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ പറയുന്നു ആർ ജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.